ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 58:35. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 4, കൊല്ലവർഷം 1201, എടവം 11. 2026 മെയ് 25 തിങ്കളാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ എൻ ഗോപിനാഥൻ നായർ.
2: ഇന്ന് കാലാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്നും തീർത്തു പറയാൻ കഴിയില്ല. നിരീക്ഷണ കേന്ദ്രത്തിനു പോലും എന്തെങ്കിലും അർത്ഥോക്തിയിൽ നിർത്തി ഇതിൽ കാര്യമായ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞു നിർത്താനേ കഴിയുന്നുള്ളൂ. പണ്ട് ഇടവപ്പാതി എന്നു തുടങ്ങും, അല്ലെങ്കിൽ തുലാവർഷം എന്നു വരും എന്ന് കൃത്യമായിരുന്നു. ഇന്നാകട്ടെ കാലം തെറ്റി പെയ്യുന്ന മഴയും മുന്നറിയിപ്പില്ലാതെ വരുന്ന വേനലും നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നു. പണം കടമെടുത്ത് കൃഷിയിറക്കുന്ന കർഷകൻ നഷ്ടത്തിലേക്കും ആത്മഹത്യയെക്കുറിച്ചുള്ള ആലോചനയിലേക്കും ചെന്നു ചാടുന്നു. ഇതൊക്കെ കാലാവസ്ഥ കരുതിക്കൂട്ടി ചെയ്യുന്ന ഒന്നല്ല. നാം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതേ നാണയത്തിൽ പ്രകൃതി തിരിച്ചു തരുന്നു എന്നു മാത്രം. നാം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വനവും വനവിഭവങ്ങളും സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി അമിതമായി ചൂഷണം ചെയ്യുന്നു. സഹ്യനിലും മറ്റു പർവ്വതങ്ങളിലുമുള്ള പാറകൾ എടുത്ത് അവിടം അഗാധമായ കുഴികളാക്കി മാറ്റിയിരിക്കുന്നു. ഇതിനൊക്കെ വികസനം എന്ന ലേബൽ നൽകി അധികാരികൾ സമാധാനം കാണുന്നു. ദുരയും ദുർവ്യതിയാനശക്തിയും ഭൂഷണമാണെന്ന് പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത നിലയിലേക്ക് അവരെ സ്വന്തം മനസ്സ് മാറ്റിയെടുത്തു. തനിക്ക് അനുഭവിക്കാൻ സമ്പത്താവോളമുണ്ടായിട്ടും കൂടുതൽ വാരിക്കൂട്ടാൻ ആർത്തി കാണിച്ചു. എന്തും വില കൊടുത്തു വാങ്ങാമെന്നും അതുകൊണ്ട് ജീവിതം സുഖിച്ചു തീർക്കാമെന്നും വ്യാമോഹിക്കുന്നു. താൽക്കാലിക ലാഭത്തിനു വേണ്ടി നടത്തുന്ന ഈ അമിതോപഭോഗത്തിന് തിരിച്ചടി കിട്ടുമെന്ന് ഓർക്കുന്നതേയില്ല. കൊടുങ്കാറ്റിൻ്റെയും പേമാരിയുടെയും രൂപത്തിൽ നമുക്കത് നേരിടേണ്ടി വരുന്നു. പ്രകൃതി മുഴുവൻ സ്വന്തം സുഖത്തിനു വേണ്ടിയാണ് എന്ന ബോധ്യം മനുഷ്യനെ അവിവേകിയാക്കുന്നു. ഏത് പ്രവൃത്തിക്കും പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്ന തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് അത്യാപത്തുകൾക്ക് കാരണമാകുന്നത്. പ്രകൃതിയെ സ്നേഹിക്കാൻ പഠിക്കുകയും വരും തലമുറയെ പഠിപ്പിക്കുകയും ചെയ്യുക എന്നതുമാത്രമാണ് ഇതിന് പ്രതിവിധി. പ്രകൃതി ശാന്തവും സുന്ദരവുമായി

0: നിലനിൽക്കണമെന്നും അതിന് ആവുന്നത് പ്രവർത്തിക്കാൻ നാം തയ്യാറാകണമെന്നും ഓർമ്മിപ്പിക്കാൻ ഈ സമയം ഉപയോഗിക്കട്ടെ.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ എൻ ഗോപിനാഥൻ നായർ.

0: Media post, the Prime Minister said that the victory indicates the unwavering faith of the people of West Bengal towards BJP. Union Home Minister Amit Shah has said that the government has made special provisions to exclude all tribal communities from the ambit of the Uniform Civil Code, UCC, ensuring that their rights are fully protected. Addressing the Janjati Sanskritik Samagam in New Delhi, Mr. Shah said the UCC will not infringe upon any tribal rights. The Central Board of Secondary Education, CBSE, has extended the last date for obtaining scanned photocopies of answer books for Class 12 board examination by one more day until today. CBSE said that the decision was taken to provide adequate time to students for submitting requests. The National Testing Agency, NTA, has postponed the Common University Entrance Test Undergraduate CUET 2026 examinations scheduled for 28th of this month. And that is the end of this news bulletin.
1: Akashavani, Kozhikode. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇനി. അല്പസമയത്തിനകം കാവ്യാഞ്ജലിയിൽ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ കവിത ജാതിക്കുമ്മി, ആലാപനം മൃദുല, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 ഓപ്പൺ ഫോറം, ഞാൻ എൻ്റെ വായന, തുടർന്ന് ഡോക്ടർ അഞ്ജു ശിവറാം പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ടുവെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ, 9:30 നാടകഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:00 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:00 രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ, ഡോക്ടർ ശൈലജകുമാരിയുമായി അഭിമുഖം. 7:20 കമ്പോള വിലനിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും, വിജു നായരങ്ങാടി സംസാരിക്കുന്നു. 9:30 എം അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. 11:00 ലളിതഗാനം. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാവ്യാഞ്ജലി.
2: കാവ്യാഞ്ജലി.
3: പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം, ആലാപനം മൃദുല.
4: ശ്രീശങ്കർ.

0: ഇതുവരെ കേട്ടത് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് മൃദുല.
1: കാവ്യാഞ്ജലി.
2: ഇനി പ്രഭാതഗീതമാണ്. കെ കുഞ്ഞിരാമനും സംഘവും പാടിയ ഗാനം കേൾക്കാം.

0: കോഴിക്കോട് മിഠായി തെരുവിന്റെ മധുരവും വലിയങ്ങാടിയുടെ ചരിത്രവും കോഴിക്കോടൻ ബിരിയാണിയുടെ മണവുമുള്ള നമ്മുടെ സ്വന്തം നഗരം. പക്ഷേ ഒരൊറ്റ മഴ പെയ്താൽ മതി, കോഴിക്കോടിനെക്കുറിച്ചുള്ള ഈ സുന്ദര ഭാവങ്ങളെല്ലാം വെള്ളക്കെട്ടിന്റെ ദുരിതമെന്ന ഒരൊറ്റ സങ്കടത്തിലേക്ക് മാറാൻ. മഴക്കാലം ഇങ്ങെത്തിയിട്ടില്ല. അതിനു മുമ്പായി പെയ്ത വേനൽ മഴ തന്നെ നഗരത്തിന് സമ്മാനിച്ച ദുരിതം ചില്ലറയല്ല. കോട്ട് റോഡിൽ പഴയ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് ബീച്ചിലെ ഫുഡ് സ്ട്രീറ്റിനു മുമ്പിൽ ഒരൊറ്റ മഴയിൽ നിറഞ്ഞൊഴുകിയ ഓടകൾ സൃഷ്ടിച്ച വെള്ളക്കെട്ടും അതുമൂലമുണ്ടായ ബുദ്ധിമുട്ടുകളും ശരിക്കും വരച്ചത് കച്ചവടക്കാരെയും യാത്രക്കാരെയുമാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മിഠായി തെരുവ് യൂണിറ്റ് പ്രസിഡന്റ് എം കെ ഇക്ബാൽ,
1: ഇതിലുള്ള പ്രധാന പ്രയാസം എന്ന് പറഞ്ഞാൽ ഈ വെള്ളം നമ്മളെ ഓജാവിൽ കൂടി പോയിട്ടില്ലെങ്കിൽ വെള്ളം കെട്ടിക്കെടുക്കുകയും വെള്ളം കെട്ടിക്കെടുക്കുന്ന സമയത്ത് അത് കടയിലേക്ക് വരും. കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ കടക്കാരന് വമ്പിച്ച നാശനഷ്ടങ്ങളുണ്ടാവും. ഒന്ന്, രണ്ടാമത്തത് വരുന്ന കസ്റ്റമറിന് പ്രയാസമാവും. പ്രയാസമാവുമ്പം അവരെന്ത് ചെയ്യും, നമ്മുടെ മേഖലയിൽ നിന്ന് മാറി ഷോപ്പിംഗ് മാളിലേക്ക് അവർ പർച്ചേസിന് പോകും. അപ്പം നമുക്ക് ഇവിടെ വലിയ വാടക കൊടുത്തി കത്തി മേഖലയിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ആ ബിസിനസ് നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് മയൻ്റെ മുമ്പായിട്ട് ഇതൊന്ന് കണ്ടീഷനാക്കണം. അധികാരികൾ വന്നിട്ട് നോക്കണം എന്താണ് ഇപ്പോൾ സ്ഥിതിഗതികൾ. അല്ലാതെ പരാതി പറഞ്ഞതിന് ശേഷമല്ല വന്നിട്ട് പിന്നെ ചെയ്യേണ്ടത്. അതിൻ്റെ മുമ്പേ തന്നെ എന്താണ് ഇപ്പോൾ സ്ഥിതി, മഴ പെയ്തപ്പോൾ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ. ഇപ്പോൾ കച്ചവടക്കാരൻ്റെ പ്രയാസം മനസ്സിലാക്കണം. ലക്ഷക്കണക്കിന് ഉറപ്പ് ടാക്സും പിന്നെ ഒക്കെ കൊടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതിന് പരിഹാരം കാണേണ്ട സർക്കാരാണ്, കോർപ്പറേഷൻ അധികാരികളാണ്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വിഷയമല്ലല്ലോ ഇതൊന്നും. പിന്നെ ഈ വല്ലാതെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ മാവ് റോഡൊക്കെ

0: കാലങ്ങളിൽ വെള്ളം കെട്ടിയിരുന്ന ആ ഭാഗത്തേക്ക് ആളുണ്ടാവാറില്ല. വാഹനം വരെ അതിൽ പോകാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു. അതേമാതിരി മുട്ടാത്തെരുവിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം കെട്ടിയിരുന്നാൽ ആൾക്കാരും കൂടെ വരാൻ മടിക്കും, മറ്റുള്ള മേഖല അവർക്ക് തിരഞ്ഞെടുക്കും, ഇവിടുത്തെ കച്ചവടക്കാരെ പ്രയാസത്തിലാവും.
1: ആരെയും ആകർഷിക്കുന്ന തട്ടുകടകൾ, അതിന് സമീപത്തായി ആവശ്യത്തിന് ഇരിപ്പിടങ്ങൾ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച തീരദേശ ഫുഡ് സ്ട്രീറ്റായി കോഴിക്കോട് ബീച്ചിനെ മാറ്റിയെടുക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്ന് ചെലവാക്കിയത് കോടികളാണ്. പക്ഷേ വെള്ളക്കെട്ടും അതുമൂലമുള്ള ദുർഗന്ധവും ദുരിതവും തുടർന്നാൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനമെന്നാണ് കച്ചവടക്കാർ ചോദിക്കുന്നത്. കോഴിക്കോട് ബീച്ച് ഫുഡ് സ്ട്രീറ്റിലെ കച്ചവടക്കാരനായ ഹാരിസ്:
2: ഞങ്ങളിവിടെ ബീച്ചിൽ 10-35 വർഷമായി ഞങ്ങൾ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ട്. പഴയ ബീച്ചാകുന്ന സമയത്ത് ഞങ്ങൾ കച്ചവടം ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഒരു പായ വലിച്ചു കെട്ടാൻ, ഒരാൾക്ക് വന്ന് ഇരിക്കാനുള്ള ഇത് ചേറിട്ട് കൊടുക്കാനും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ബീച്ചിൽ മഴ പെയ്താലുണ്ടാകുന്ന അവസ്ഥ വളരെ മോശമാണ്. റോട്ടിലൊക്കെ വെള്ളം നിന്നിട്ട് ഇവിടെ കട ഷോപ്പിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, വാഹനങ്ങൾ നിർത്താനുള്ള ബുദ്ധിമുട്ട്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. റോഡ് ഫുള്ള് വെള്ളമാണ്, ആർക്ക് നടക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥയാണ്. കാരണം അത്രയും ഞങ്ങൾ വളരെ കണ്ടെടുത്ത് ചെയ്ത് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഈ മഴ പെയ്ത് വെള്ളം നിൽക്കുന്ന കാരണം കൊണ്ട് കസ്റ്റമർ ആണെങ്കിൽ ഷോപ്പിലൊന്നും ഭക്ഷണം കഴിക്കാതെ ആകുമ്പോഴും ഭക്ഷണങ്ങളൊക്കെ വേസ്റ്റ് ആവുന്നു. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ആഴ്ചയിൽ 4 പ്രാവശ്യം ഇപ്പൊ തുറക്കണം. ഈ മഴക്കാലം വന്നാലും ഇപ്പൊ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ തുറക്കാൻ കഴിയുള്ളു. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊക്കെ അതിനൊക്കെ ഒരു പരിഹാരം കാണണം. മേലെ എന്തെങ്കിലും ഷീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ വെളിയങ്ങാടിലൊക്കെ ചെയ്ത പോലെ ജനങ്ങൾക്ക് നിൽക്കാൻ്റെ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വരുന്നവർക്കും ടൂറിസ്റ്റുമായിട്ട് വരുന്ന പല ഭാഗത്തും വരുന്ന ആളുകളല്ലേ, അപ്പൊ അവർക്ക് ഇവിടെ വന്ന് നിൽക്കാനും ഇരിക്കാനൊക്കെ ഒരു സൗകര്യമൊക്കെ കോർപ്പറേഷൻ കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ വെള്ളം പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ലല്ലോ. ഇന്റർലോക്ക് എല്ലാം വെച്ചിട്ട് ഇപ്പം അതില്ലാത്തൊരു സൗകര്യം വളരെ കാണുന്നുണ്ട്, ബുദ്ധിമുട്ട് കാണുന്നു.
1: നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഒരു ശാസ്ത്രീയമായ ഭൂഗർഭജല മാനേജ്മെന്റ് നമുക്ക് ആവശ്യമാണെന്ന് പറയുന്നു പരിസ്ഥിതി പ്രവർത്തകനായ മണലിൽ മോഹനൻ.
3: ഉള്ള കുളങ്ങളും ഉള്ള നഗരശാലകളും ഉള്ള തോടുകളും നമ്മൾ നികത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവാത്തതാണ്. അതേസമയത്ത് നമ്മുടെ കേരളത്തിന്റെ ഒരു ഘടന അനുസരിച്ച് ഈ മലനാടും ഇടനാടും തീരപ്രദേശവും ഇങ്ങനെ ചെരിഞ്ഞ് 90% ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ക്രോസ് ആയിട്ട് ഇത് കുത്തി ഒഴുകി പോവുകയും ചെയ്യും. അതുകൊണ്ട് വളരെ അനിവാര്യമാണ് നമ്മളുടെ കേരളത്തിലുള്ള ഇത്തരം ഈ ഇതിനുള്ള ഒരു ഭൂഗർഭ ജല മാനേജ്മെന്റ് നമുക്ക് അനിവാര്യമാണ്. മണ്ണിന്റെ ഭൂമിക്കുള്ളിലേക്ക് ഈ മഴവെള്ളത്തെ ഇറക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണം. നമ്മളുടെ തോടുകളും നീർച്ചാലുകളും പുഴകളും അരുവികളും ഡ്രെയിനേജുകളും എല്ലാം ശാസ്ത്രീയമായിട്ട് ക്ലീൻ ചെയ്ത്, മാത്രമല്ല ആ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ മഴവെള്ളത്തെ ഭൂമിക്കുള്ളിലേക്ക് ഊർന്നിറക്കി നാളെ നമ്മളുടെ ജീവൻ സംരക്ഷിക്കാനുള്ള വെള്ളമാണ് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുന്ന പ്രവർത്തനമാണ് ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്.
1: കാലവർഷത്തിന് മുമ്പ് തന്നെ വാർഡ് തലത്തിൽ ശുചീകരണത്തിനായുള്ള മുന്നൊരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നുവെന്ന് പറയുന്നു കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് നാട്ടിലേക്ക് പോയ അതിഥി തൊഴിലാളികൾ, തിരിച്ചു വരാത്തത് നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യമുണ്ടാക്കിയെന്ന് മേയർ പറയുന്നു.
4: കോഴിക്കോട് കോർപ്പറേഷൻ മഴയെത്തുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിൽ നേരിടാനിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ഓടകളുടെ മാലിന്യങ്ങൾ അല്ലെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് ഈ അഴുക്കുവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. എല്ലാ വാർഡുകളിലും അതിന്റെ ഭാഗമായി കമ്മിറ്റികൾ രൂപം കൊടുത്തു. റെസിഡൻഷ്യൽ അസോസിയേഷൻ, കുടുംബശ്രീ, ആരോഗ്യ പ്രവർത്തകരെല്ലാം ചേർന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് 76 വാർഡിനകത്തും അതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രാഥമികമായി എല്ലാ വാർഡുകളിലേക്കും 100,000 രൂപ ഇത്തരം പ്രവൃത്തി നടത്തി എടുക്കുന്നതിന് വേണ്ടി നൽകുകയും ചെയ്തു. അപ്പോൾ ഏറെക്കുറെ കോർപ്പറേഷനിലെ വിവിധ വാർഡുകളിൽ നല്ലതുപോലെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുക, കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ നല്ലൊരു അളവോളം വാർഡുകളിലെ പ്രവൃത്തി പൂർത്തീകരിച്ചു വരുന്നു. പക്ഷേ നമ്മുടെ പട്ടണത്തിൻ്റെ അകത്ത് അത്ര വേഗതയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പട്ടണത്തിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഡ്രെയിനിലൊക്കെയുള്ള മണ്ണ് നീക്കം ചെയ്യൽ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും വളരെ സ്പീഡിൽ കാര്യം നടക്കുന്നില്ല. കാരണം ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവിടെ ഈ വക പ്രവൃത്തികൾ ചെയ്തിരുന്നത്. അത്തരം ആളുകളൊക്കെ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെ തിരിച്ച് നാട്ടിലേക്ക് പോയതിൽ പലരും തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ജോലികൾ ചെയ്യുന്നതിലുള്ള ഒരു കാലതാമസം അല്പം തൊഴിലാളികളുടെ ലഭ്യതയുടെ കുറവ് കാരണം നേരിടുന്നുണ്ട്. എന്നിരുന്നാലും ത്വരിതഗതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയും. അതിനുള്ള ശ്രമം കോർപ്പറേഷൻ തലത്തിൽ പട്ടണത്തിന്റെ അകത്ത് പ്രധാനമായി കണ്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഡ്രെയിനേജുകളിലെ ഈ

0: ഒഴുക്ക് തടസ്സപ്പെടുന്ന കാര്യങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതായിരുന്നാലും സമീപ ദിവസം അതിനിടയ്ക്ക് വന്നു ചേർന്ന മഴയൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഈ ഒരു മാസത്തോടുകൂടി അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്.
1: മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ നേതൃത്വം നൽകുന്നത്? മേയർ ഒ സദാശിവൻ തുടരുന്നു.
0: പട്ടണത്തിന്റെ അകത്തുള്ള ഡ്രെയിനേജുകളെല്ലാം തന്നെ മഴയ്ക്ക് മുമ്പ് തന്നെ ശുചിയാക്കാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് പ്ലാൻ ചെയ്തത്. പല സ്ഥലങ്ങളിലുള്ള ഡ്രെയിനേജിന്റെ സ്ലാബ് ഉയർത്തി മാറ്റിയിട്ട് വേണം ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ. ചില സ്ഥലത്താണെങ്കിൽ PWD റോഡിലെ ഈ പറയുന്ന സ്ലാബുകൾ മാറ്റുന്ന സമയത്ത് ആ സ്ലാബുകൾ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട്. പ്രസിഡന്റ് ലേശം കാര്യമായി തന്നെ കണ്ടുകൊണ്ട് ഈ പറയുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള ശ്രമം ഊർജിതമായി ഇപ്പൊ കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലാളികളുടെ ലഭ്യതയുടെ ഒരു കുറവ് നല്ലതുപോലെ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പം എല്ലാ വാർഡുകളിലും വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെയും പട്ടണത്തിന്റെ അകത്ത് പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് വിഭാഗം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇവർ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് വലിയ വലിയ ഓടയിലെ മാലിന്യങ്ങളിലെ മണ്ണൊക്കെ നീക്കം ചെയ്തുകൊണ്ട് നീരൊഴുക്ക് സുഗമമാക്കി മുന്നോട്ട് പോകാനുള്ള വർക്ക് നേരിട്ട് ഏറ്റെടുത്ത് ചെയ്യുകയാണ്. അത് ഹെൽത്തും എഞ്ചിനീയറിംഗും കൂടിയാണ് കാര്യങ്ങൾ നേരിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ മാസത്തോടുകൂടി അത് പൂർത്തീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്.
1: നമ്മുടെ ഡ്രെയിനേജ് സംവിധാനം ഇനിയും ശാസ്ത്രീയമാവേണ്ടതുണ്ട്. പുതിയ കെട്ടിട നിർമ്മാണങ്ങൾ മഴവെള്ളത്തെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്നതല്ല. മറ്റൊരു പ്രധാന പ്രശ്നം ഓടകളിൽ ചെന്ന് അടിഞ്ഞ് വെള്ളത്തിന്റെ സ്വാഭാവിക ഒഴുകിനെ തടസ്സപ്പെടുത്തുന്ന പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളുമാണ്. വെള്ളക്കെട്ട് സമം മലിനജലം എന്നാണർത്ഥം. അതുകൊണ്ട് അവയുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അനവധിയാണ്. വേനൽ മഴയ്ക്കു പുറമെ കാലവർഷത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നാം. വരും ദിവസങ്ങളിലെ കനത്ത മഴയിൽ നഗരം മുങ്ങാതിരിക്കാൻ അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം, ഒപ്പം പൊതുജനങ്ങളും. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം. മലാപ്പറമ്പ് കാസ്പറോവ് ചെസ് അക്കാദമിയിൽ ചെസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ അണ്ടർ 9 ഓപ്പൺ ആൻഡ് ഗേൾസ് സെലക്ഷൻ ചെസ് ചാമ്പ്യൻഷിപ്പ് രാവിലെ 9 മണി മുതൽ. മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്യോഗ എംപോറിയത്തിൽ ഖാദി സമ്മർ സ്കൂൾ മേള 10 മണിക്ക് തുടങ്ങും. ഗോവിന്ദപുരം ലൈബ്രറിയിൽ വായന കളരി 2026 ബാലവേദി അവധിക്കാല ക്യാമ്പ് 10 മണിക്ക്. സ്പോർട്സ് കൗൺസിൽ ഹാളിൽ 3 മണിക്ക് ട്രെയിനർ റഹിയാന ബീഗത്തിന്റെ സന്തുഷ്ട വീടകം പുസ്തക പ്രകാശനം എം പി അബ്ദുസമദ് സമദാനി നിർവഹിക്കും. ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
5: സമർപ്പിക്കുന്നത്. മുബാറക് ജ്വല്ലറി, കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്.
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
9: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
8: വാട്സ്ആപ്പ് നമ്പർ 9400024440.
9: 9400024440.
8: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
0: ആകാശവാണി കോഴിക്കോട്.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർ മൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ ക്യുവറ്റ് UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡ 1,09,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫാൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബെങ്ങാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും.

0: 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അംഗനവാടികളിലെ സൗകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അംഗനവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. 2 വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന May 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 CCTV ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തുനിന്ന് സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ്

അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ്, അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ध्यानास्पदम् अस्ति यत् अस्मिन् मासे एकविंशति दिनांके पुनः मतदानम् अभवत्। राष्ट्रपतिः द्रौपदी मुर्मूः अद्य राष्ट्रपति भवने 26,000 प्रथमे नागरिकालंकरण समारोहे 660 पद्म पुरस्कारान् प्रदास्यति। अत्र उपराष्ट्रपतिः सीपी राधाकृष्णन्, प्रधानमन्त्री नरेन्द्र मोदी, केन्द्रीय गृहमन्त्री अमित शाहः, अन्ये च सम्मान्यजनाः उपस्थिताः भविष्यन्ति। देशस्य मध्योत्तर पश्चिमीय दिग्विभागेषु अतितापकारणात् जनजीवनं पर्याकुलितम् अस्ति। अत्र क्षेत्रेषु प्रायः समाना एव स्थितिः आगामिभ्यः 6 दिवसेभ्यः प्रवर्तिष्यते इति भारतीयर्तुविभागेन सूचितम्। क्रीडावार्तासु आईपीएल क्रिकेट स्पर्धा मालिकायां गतरात्रौ दिल्ली कैपिटल्स दलेन कोलकाता नाइट राइडर्स दलं पराजितम्। अपरतः राजस्थान रॉयल्स दलेन मुंबई इंडियंस दलं 30 धावनांकैः पराजितम्। इति वार्ताः।
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 7 മണി.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
3: ഞാൻ പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം എന്ന പ്രദേശത്താണ് ജനിച്ചതും വളർന്നതുമൊക്കെ.
4: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് എഴുത്തുകാരനായ കെ സി നാരായണൻ.
3: ഈ ശ്രീകൃഷ്ണപുരം ഒരു വില്ലേജാണ്. അപ്പോൾ അവിടുത്തെ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. 1.5 കിലോമീറ്റർ പോകുമ്പോഴേക്കും 3 വിദ്യാലയങ്ങളും അതുപോലെ 3 വായനശാലകളും നിങ്ങൾ കടന്നു പോകും. ആ വായനശാലകൾ ചെറുതല്ല. ഒന്ന് ദേശീയ വായനശാല എന്ന് പറഞ്ഞിട്ട് പൊതുജന വായനശാല, പിന്നൊരു ക്രിസ്ത്യൻ മിഷൻ വായനശാല. ഇങ്ങനെ 3 വായനശാലകൾ അവിടെയുണ്ട്. അപ്പോൾ ഈ പൊതുജന വായനശാലയാണ് വളരെ ജനകീയമായിട്ടുള്ളത്. മറ്റത് കുറച്ച് കോൺഗ്രസ് അനുഭാവികൾ നടത്തുന്നതാണ് ദേശീയ വായനശാല. മറ്റ് ക്രിസ്ത്യൻ പ്രൊട്ടസ്റ്റൻസ്, അവിടെ കെ എം വിക്ടർ എന്ന് പറഞ്ഞിട്ട് വളരെ നല്ല ഒരു മനുഷ്യണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ വായനശാലയുടെ ഒരു സ്ഥാപകനും നടത്തിപ്പുകാരനൊക്കെ. വളരെ സ്നേഹമയമായ പെരുമാറ്റം, മിഷണറി വർക്കാണ്, പാസ്റ്ററാണ്. അപ്പോൾ അങ്ങനെ 3 വായനശാലകളുടെ നടുക്ക് നമ്മൾ ദിവസവും പോയിക്കൊണ്ടിരുന്നായിരുന്നു. 5ാം ക്ലാസ്സിൽ എനിക്ക് ഒരു പ്രൊഫിഷ്യൻസി പ്രൈസ് കിട്ടി. അത് പി എസ് നായർ എന്ന് പറഞ്ഞൊരാൾ എഴുതിയതാണ്. കുസൃതി കുടുക്ക എന്നൊരു നോവലാണ്. അതിൻ്റെ കണ്ടൻറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുട്ടൻ എന്ന് പറഞ്ഞ പയ്യൻ അവധിക്കാലത്ത് അവൻ്റെ അമ്മയുടെ വീട്ടിൽ അവധിക്ക് വരികയാണ്. അപ്പോൾ അവൻ കാണിച്ചു കൂട്ടുന്ന തമാശകൾ, ഇതൊക്കെയാണ് അതിലത്തെ പ്രമേയം. ചിരിച്ച് ചിരിച്ച് കണ്ണുനീർ വരും. അങ്ങനെ രസകരമായ കുസൃതികൾ. അത് ഞാൻ പിന്നെ ആലോചിച്ചപ്പോൾ ആർ കെ നാരായണൻ്റെ സ്വാമിയും ചങ്ങാതിമാരും എന്നുള്ള പുസ്തകത്തിൻ്റെ ഒരു ചെറിയ അഡാപ്റ്റേഷനാണ് അതെന്ന് എനിക്ക് മനസ്സിലായി. ആ പുസ്തകമാണ് എനിക്ക് ഈ പുസ്തകം വായിച്ചാൽ ഇത്ര രസമുണ്ടാവും എന്ന് ഇത്രയധികം മനസ്സിലാക്കിയത്. പിന്നെ ഒരു 1-2 കൊല്ലം, അത് 5ാം ക്ലാസ്സിലാണ്, 6ലേക്ക് ജയിച്ചു, 6ലൊന്നും പുസ്തകം വായനുന്നില്ല. 7ാം ക്ലാസ്സിൻ്റെ വെക്കേഷനിലാണ് ഞാൻ ഈ ദേശീയ വായനശാലയിൽ അംഗമായി ചേർന്നത്. അവിടെ അംഗമായി ചേരുക മാത്രമല്ല, അവിടെ നിന്ന് പുസ്തകം എടുക്കാം. അവിടെ ധാരാളം ഡിറ്റക്റ്റീവ് നോവലുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഡിറ്റക്റ്റീവ് നോവലിൻ്റെ പേര് ധീരകാമുകൻ എന്നാണ്. അതെന്താണ് ധീരകാമുകൻ എന്ന അർത്ഥം വന്ന എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു രാത്രി, ഒരു രൂപം അങ്ങനെ വരുന്നു, അങ്ങനെയൊക്കെയുള്ള കഥകളാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പൊതുജന വായനശാലയിൽ നിന്ന് എടുക്കും. അവിടെ വനതസ്കരൻ, വിക്രമസിംഹൻ എന്നൊക്കെയുള്ള കിടിലൻ ഡിറ്റക്റ്റീവ് നോവലാണ്. അപ്പോൾ അതിലത്തെ ചില സാങ്കേതിക സംഗതികളുണ്ട്. അതായത് ഒരു മുഖംമൂടികളാണ്. ഒരു മുഖംമൂടി ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ആ വിക്രമസിംഹൻ്റെ രൂപം മാറിയിട്ട് ഡിറ്റക്റ്റീവ് മോഹനാവും, അതും മാറിയിട്ട് വേറൊരാളാവും. ഇങ്ങനെ മുഖംമൂടി, സ്കിന്നിൻ്റെ കളറിലുള്ള മുഖംമൂടികൾ ഓരോന്നഴിക്കുമ്പോൾ ആൾ ഓരോന്നായിട്ട് മാറും. അത്ഭുതകരമായിട്ടുള്ളൊരു വിദ്യയല്ലേ ഇത്? അങ്ങനെയുള്ള ഒരു വിദ്യകളൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അതിൽ ആമഗ്നനായി. പിന്നെയാണ് മൃത്യുകീരണവും വെളുത്ത ജഗത്താനും ഒക്കെ വരുന്നത്, ചുമന്ന കൈപ്പത്തിയൊക്കെ. അവിടേക്ക് എത്തുന്നതിൻ്റെ മുമ്പ് ഈ ടി

ഇ കെ ഡി നമ്പൂരി മാഷ് എന്ന് പറഞ്ഞിട്ട് രണ്ടാം ക്ലാസ്സിൽ എൻ്റെ മാഷുമാണ്. അദ്ദേഹം ഈ ലൈബ്രറി വികസനത്തിനും വായനശാലാ പ്രവർത്തനത്തിനും ആയിട്ട് ജീവിതം ഉഴുങ്ങി വെച്ച ഒരാളാണ്. അദ്ദേഹത്തെ ഈ അവസരത്തിൽ ഞാൻ ബഹുമാനപൂർവ്വം കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുകയാണ്. അദ്ദേഹമാണ് എൻ്റെ വായനയെ ഗതി തിരിച്ചുവിട്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാരായണ, ഇങ്ങനത്തെ ഈ ഡിറ്റക്റ്റീവ് നോവൽ, അദ്ദേഹം നോവൽ എന്നാണ് പറയുക, ഈ നോവലുകളൊന്നല്ല വായിക്കേണ്ട, ഞാൻ ഒരു പുസ്തകം എടുത്തുതരാം, അത് വായിച്ചു നോക്കൂ. എന്നിട്ട് അദ്ദേഹം നന്ദനാരുടെ ആത്മാവിൻ്റെ നോവുകൾ എന്നുള്ള പുസ്തകം തന്നു. അത് ഞാൻ കൊണ്ടുപോയി വായിച്ചപ്പോൾ അത് ഭയങ്കര വ്യത്യസ്തമായിട്ട് ലോകമാണ്. ആലോചിച്ച് നോക്കണം, ആ പുസ്തകത്തിലാണ് ആദ്യമായിട്ട് സാർത്ഥം എന്നുള്ളൊരു വാചകം വാക്ക് വരണമെന്ന് പിന്നെ ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി. സാർത്ര്, കാമു തുടങ്ങിയ വാക്കുകളൊക്കെ ഈ 1963 ഇറങ്ങിയ ഈ പുസ്തകത്തിലാണ് വരണത്. അന്ന് ഞാനത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ അടുത്ത കാലത്തൊന്ന് മറച്ചു നോക്കിയപ്പോഴും അതൊക്കെ അതിലുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ആത്മാവിൻ്റെ നോവുകൾ എന്നുള്ള ആ പുസ്തകം വളരെ കരള ലീക്കുന്നൊരു പട്ടാളക്കഥയാണ്. നന്ദനാരുടെ ഒരുപാട് പട്ടാളക്കഥകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ പട്ടാളത്തിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വരുമ്പോഴത്തെ വീട്ടുകഥകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പട്ടാളക്കഥയിൽ വളരെ ട്രാജിക്കായിട്ട് ആണ് അതിൽ ഒരാൾ ഈ പോസ്റ്റിൽ മെസ്സഞ്ചറാണ്, ടെലഗ്രാഫിൻ്റെയൊക്കെ, അയാൾ പോസ്റ്റിൽ നിന്ന് താഴെ വീണു മരിക്കണു. വളരെ ദുരന്തമായിട്ടുള്ള ഒരു കഥയാണ്. അതേസമയം അതിൻ്റെ കഥ പറച്ചിൽ രീതി വളരെ ഹൃദ്യവും നാടനൊക്കെ ആയിട്ടുള്ള. അപ്പോൾ എനിക്ക് തോന്നി, ഇതാണല്ലോ നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ അനുഭവങ്ങളെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ സ്പർശിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പോവാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ MT വാസുദേവൻ, ഉറൂബ്, അങ്ങനെയുള്ള അന്നത്തെ ബഷീർ, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഈ TKD മാഷ് എനിക്ക് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എടുത്തു തന്നത് വെർണർ വോൺ ബ്രൗൺ എന്ന് പറയുന്ന ആള്. അത് അദ്ദേഹമാണ് പിന്നീട് അമേരിക്കൻ റോക്കറ്റ് ശാസ്ത്രത്തിൻ്റെ പിതാവായത്. അദ്ദേഹം എഴുതിയ റോക്കറ്റ് സാങ്കേതിക വിദ്യ എന്നുള്ള പുസ്തകം എനിക്ക് ഒന്നും വായിച്ചിട്ട് മനസ്സിലാവില്ല, എന്നാൽ വായിക്കൂ എന്ന് TKD പറയും. എന്നിട്ട് ഞാൻ അതുകൊണ്ട് വായിക്കും. അപ്പം അങ്ങനെ വായിച്ചു. തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത പുസ്തകങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ ഒപ്പം CJ തോമസിൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നു. ഇങ്ങനെ എല്ലാം കൂടി വായിച്ച് ഒരു അഴകുഴമ്പനായി മനസ്സ്, എല്ലാം കലർന്നിട്ടുള്ള ഒരു മനസ്സായി എനിക്ക്. ശാസ്ത്രം, സാഹിത്യം, സാഹിത്യ നിരൂപണം, നോവലുകൾ, ഇങ്ങനെയുള്ള ഭയങ്കര ഒരു മിക്സഡ് ആയിട്ടുള്ള വായന, ഒരു എക്ലക്റ്റിക് ആയിട്ടുള്ള വായന എന്ന് പറയാം. അങ്ങനത്തെ ഒരു വായനയെ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വായനയിലൊക്കെ ഞാൻ ചില നല്ല സെൻറ്റൻസ് കിട്ടിയാൽ കുറിച്ച് വയ്ക്കും. അപ്പോൾ അനുസരണക്കേടാണ് ഏറ്റവും നല്ല സ്വഭാവം, CJ തോമസ്. അപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള ഒരുപാട് സെൻറ്റൻസുകൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പുസ്തകത്തിൽ. അപ്പോൾ ഇതൊക്കെ ഈ പ്രീ ഡിഗ്രിയിൽ ഞങ്ങൾക്ക് ഈ കോമ്പോസിഷൻ എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ട്. അതായത് ഒരു മാസത്തിൽ ഒരു കോമ്പോസിഷൻ വർക്ക്, ഒരു രചന നടത്തണം. അതിലൊക്കെ ഞാൻ ഇത് സമൃദ്ധമായിട്ട് ഉപയോഗിച്ചു. അപ്പോൾ ഈ CJ തോമസ് ഒന്നും ആ കുട്ടികളാരും കേട്ടിട്ടില്ല. PD നമ്പൂരി മാഷ് എന്ന് പറയുന്ന മാഷാണ് ഈ PE ഉഷയുടെ അച്ഛനത്. അപ്പോൾ ആ മാഷക്ക് വളരെ ഇമ്പ്രസ്ഡായി. മാഷ് ഇത് പരസ്യമായിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെയൊക്കെ എഴുതണം, ഇങ്ങനെയൊക്കെ ബുക്ക് വായിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മണ്ണാർക്കാട് കുളയിലായിരുന്നു അന്ന് ഞാൻ പഠിച്ചായിരുന്നു പ്രീ ഡിഗ്രി. അവിടെ പ്രീ ഡിഗ്രി മാത്രമേ ഉള്ളൂ, അവിടുത്തെ ഫസ്റ്റ് ബാച്ചാണ് ഞാൻ. അപ്പോൾ അവിടെ എത്തി, അവിടെ നല്ല ലൈബ്രറിക്ക് ആയി വരണേ ഉള്ളൂ, അവിടെ നിന്നുള്ള ഞാൻ പുസ്തകങ്ങളൊക്കെ വായിക്കും, കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു സാഹിത്യ സെമിനാറ് സംഘടിപ്പിച്ചത്. അപ്പോൾ 3 ആളുകളായിട്ടുണ്ടായിരുന്നു. മേലാറ്റൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു, പിന്നെ MTH മാത്യു, KP ശശിധരൻ, ജോർജ് ഇരുമ്പയ്യൻ. ഇങ്ങനെ 3 ആളുകളാണ് സംസാരിച്ചിരുന്നത്. അതിൽ KP ശശിധരൻ്റെ പ്രസംഗമാണ് എന്നെ അടിമുടി മാറ്റിയതും വേറൊരു വഴി തെളിച്ച് വിട്ടത്. 1967 അപ്പോൾ എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ സാർത്ഥർ എന്നുള്ള ആൾ ഷെനയെ പറ്റിയാണ് ഏറ്റവും അധികം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ഷെനയെ പറ്റിയോ സാർത്ഥറിനെ പറ്റിയോ ഒന്നും കേട്ടിട്ടില്ല. അത് എനിക്ക് വലിയ ഉന്മേഷമായി. ഞാൻ പിന്നെ വിക്ടോറിയ കോളേജിൽ പോയിട്ട് KP ശശിധരൻ മാഷ്ടറെ സ്റ്റുഡൻ്റ് ആവണം എന്ന് വരെ മോഹിച്ചു. കാരണം അത്ര സാഹിത്യപരമായ ഒരു ഉണർവാണ് അതുണ്ടാക്കിയത്. ഇങ്ങനെ സാഹിത്യമോ, ഇങ്ങനെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സാഹിത്യം ഉണ്ടെങ്കിൽ അത് വായിക്കന്നെ വേണമല്ലോ. എന്നിട്ട് ഞാൻ ഷെനയുടെ ഒക്കെ വായിച്ചു, സാർത്ഥറിൻ്റെ നിന്ന് വായിച്ചു, മനസ്സിലായിട്ടല്ല, പക്ഷേ വായിച്ചു. അങ്ങനെ പുതുമയുടെ ലോകം സാഹിത്യത്തിൽ ഇങ്ങനെ തുറന്നു വരുന്നൊരു കാലമാണത്. അപ്പോൾ ആ സാഹിത്യത്തിലെ ഈ പുതുമാധുര്യത എന്നൊക്കെ പറയുന്ന സാഹിത്യ ലോകത്തിലേക്ക് ഇങ്ങനെ ഈ KP ശശിധരൻ മാഷാണ് എന്നെ യഥാർത്ഥത്തിൽ വഴി തുറന്നു വിട്ടത്. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ നടക്കാം എന്നുള്ള മട്ടായി. അങ്ങനെ ഞാൻ അന്ന് വരുന്ന ഈ പുതിയ കഥകളും പുതിയ സാഹിത്യമൊക്കെ വായിച്ചു. അന്ന് മേതിൽ രാധാകൃഷ്ണൻ്റെ വല്ല രസികൻ ലേഖനങ്ങൾ വരുന്നു, നീല സംഗീതം, ബ്ലൂ ഡാന്യൂബ്,

അങ്ങനെയുള്ള രചനകൾ വരും. ലിമറിക്കുകളെ പറ്റിയിട്ടുള്ള ലേഖനം വരും. ഇങ്ങനെ ഓഗ്ഡൻ നാഷിനെ പറ്റിയിട്ടുള്ള മേതിൽ രാധാകൃഷ്ണൻ്റെ ലേഖനം വരും. ഇങ്ങനെ പല വിചിത്രമായിട്ടുള്ള നമ്മുടെ ഭാവനയ്ക്ക് ഒട്ടും വഴങ്ങാത്തതും പരിചയമില്ലാത്തതുമായുള്ള വിചിത്ര ലോകങ്ങളിലേക്ക് നമ്മളെ കടത്തിവിടുന്ന മറ്റുള്ള ലേഖനങ്ങൾ ഈ മേതിൽ രാധാകൃഷ്ണനാണ് എൻ്റെ അറ തുറന്ന് വിട്ടത്. അപ്പോഴേക്ക് ഖസാക്കിൻ്റെ ഇതിഹാസം വന്നു. ഖസാക്കിൻ്റെ ഇതിഹാസം വന്നപ്പോഴേക്ക് ജ്വാല എന്നുള്ള മാസിക ഒരു ഖസാക്ക് പതിപ്പേറി. ജ്വാലയുടെ തമാശ ഭയങ്കര, അത് ഫ എന്ന് പറഞ്ഞിട്ട് പതിപ്പേർക്കി.

0: ചെന്നു. പക്ഷേ കെ പി ശശിധരൻ്റെ ശിഷ്യനായില്ല, ഞാൻ കെമിസ്ട്രിയാണ് എടുത്തത്. അതുകൊണ്ട് പക്ഷേ ഞാൻ ആ ലൈബ്രറി വളരെ നന്നായിട്ട് ഉപയോഗിച്ചു. എം ടി വാസുദേവൻ നായരൊക്കെ ഉപയോഗിച്ചിരുന്ന ലൈബ്രറിയാണ്, വലിയ ലൈബ്രറിയാണ്, വളരെ വലിയ ലൈബ്രറിയാണ്. അവിടുന്നുള്ള വായന എനിക്ക് വലിയ വിദേശ സാഹിത്യവുമായുള്ള ബന്ധം ഉണ്ടാക്കി. ഇപ്പോൾ ജീൻ ക്രിസ്റ്റോഫ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ നോവൽ പരമ്പരയുണ്ട്, 7 വോള്യങ്ങളുള്ളതാണ്. അതിൻ്റെ സംഗ്രഹിച്ച പതിപ്പുണ്ട്, ജീൻ ക്രിസ്റ്റോഫ് ഒറ്റ വോള്യം. അത് വായിച്ചതോടുകൂടി ബീഥോവൻ്റെ കഥയാണത്, ബീഥോവൻ്റെ ആ കഥയെ പറ്റിയിട്ടുള്ള ഒരു സംഗ്രഹീത ആഖ്യാനാണത്. അതൊക്കെ വായിച്ചപ്പോഴേക്കും എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെയൊക്കെ എഴുത്തോ? അങ്ങനെ ഡോസ്റ്റോസ്കർ വായിച്ചു. ഇങ്ങനെ ലോകത്തിലുള്ള പ്രമുഖ സാഹിത്യകാരന്മാരെയൊക്കെ നമുക്ക് വായിക്കാൻ പറ്റി. കമ്മ്യൂണിൻ്റെ വായിച്ചു, ഔട്ട്സൈഡറൊക്കെ വല്ലാതെ. അത് അന്നത്തെ സാഹിത്യ അന്തരീക്ഷം എന്ന് പറയുന്നത് സെൻസിബിലിറ്റിയെ നിർമ്മിക്കുന്ന ഒരു സാഹിത്യ അന്തരീക്ഷമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് വന്ന് വീഴുന്ന എല്ലാം നമുക്ക് വളരെ ഗംഭീരമായിട്ട് തോന്നും. നമ്മൾ ആ സെൻസിബിലിറ്റിക്ക് അനുരൂപമായിട്ട് സ്വയം പുനർനിർമ്മിക്കും. അങ്ങനെയൊക്കെയാണ് ഈ സാഹിത്യവും നമ്മുടെ അഭിരുചിയും പരസ്പരം രൂപപ്പെടുത്തുന്നത്.
1: ഞാൻ എന്റെ വായന. എഴുത്തുകാരനായ കെ സി നാരായണനാണ് ഇതുവരെ സംസാരിച്ചത്.
2: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.

0: ആരോഗ്യം അമൂല്യം. തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു ശിവറാം.
1: തൈറോയ്ഡ് നമ്മുടെ കഴുത്തിന്റെ മുൻഭാഗത്ത് വോയിസ് ബോക്സിന്റെ താഴെഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള കേവലം 20-40 ഗ്രാം തൂക്കമുള്ള നാളീരഹിത ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഉപാപചയ പ്രക്രിയകളിലും ശാരീരിക മാനസിക വളർച്ചയിലും പ്രധാന പങ്കുവഹിക്കുന്നു. ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും ഹോർമോണുകളെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഹൃദയമിടിപ്പ്, മാനസിക അവസ്ഥകൾ, ശരീര താപനില, സ്ത്രീകളിലെ ആർത്തവം, ശരീരഭാരം എന്നിവ യഥാക്രമം നിയന്ത്രിക്കുന്നു. ഈ ഗ്രന്ഥി T3, T4 എന്നിവയെ ഉൽപ്പാദിപ്പിക്കുകയും തൈറോയ്ഡ് ഉത്തേജിപ്പിക്കുന്ന ഹോർമോണായ TSH പരിപാലിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ ഏതാണ്ട് 42 മില്യൺ ആളുകളിൽ അഥവാ 10-ൽ തൈറോയ്ഡ് രോഗം ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രധാനപ്പെട്ടവ ഹൈപ്പോതൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം, ഇതുകൂടാതെ ഓട്ടോ ഇമ്മ്യൂൺ രോഗമായ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്, ഗോയിറ്റർ, തൈറോയ്ഡ് ക്യാൻസർ എന്നിവയൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ. ഹൈപ്പർ തൈറോയിഡിസം എന്ന രോഗാവസ്ഥയിൽ പെട്ടെന്ന് ശരീരഭാരം കുറയുക, ക്ഷീണിക്കുക, ഹൃദയമിടിപ്പ് കൂടുക, വയറിളക്കം, ഛർദി, ഉത്കണ്ഠ എന്നിവ കാണപ്പെടുന്നു. ഹൈപ്പോതൈറോയിഡിസം എന്ന രോഗാവസ്ഥയിലാണെങ്കിലോ പെട്ടെന്ന് ശരീരഭാരം കൂടുക, പേശിവേദനകൾ കാണപ്പെടുക, ആർത്തവക്രമക്കേടുകൾ, മുടികൊഴിച്ചിൽ, ചർമ്മത്തിലെ രോഗങ്ങൾ, തണുപ്പ് താങ്ങാൻ പറ്റാത്ത അവസ്ഥ, ശരീരത്തിൽ നീർക്കെട്ട്, അമിതമായ കൊളസ്ട്രോൾ, ഉറക്കക്കുറവ്, വന്ധ്യത എന്നിവ കാണപ്പെടുന്നു. ഗോയിറ്റർ അഥവാ തൈറോയിഡിന്റെ വീക്കം മൂലമുള്ള അസ്വസ്ഥതകൾ മറ്റൊന്നാണ്. തൈറോയ്ഡ് ക്യാൻസറും കാണപ്പെടുന്നതാണ്. ഇനി എങ്ങനെ രോഗനിർണയം നടത്താമെന്ന് നോക്കാം. TSH, T4, T3, Free T4 എന്നിവയെ പരിശോധിക്കുക, തൈറോയ്ഡ് ആന്റിബോഡി ടെസ്റ്റ് നടത്തുക, അൾട്രാസൗണ്ട് സ്കാൻ, തൈറോയ്ഡ് സ്കാൻ, FNAC ടെസ്റ്റുകൾ, റേഡിയോ ആക്റ്റീവ് സ്കാൻ എന്നിവ നടത്തുക. ഇനി എങ്ങനെയൊക്കെ ഇവ വരാതെ ശ്രദ്ധിക്കാമെന്ന് നോക്കിയാലോ, ആരോഗ്യകരമായ ഭക്ഷണവും വ്യായാമവും വലിയ പങ്കുവഹിക്കുന്നു. മൈദ, ശുദ്ധീകരിച്ച ഉപ്പ്, പഞ്ചസാര, ശുദ്ധീകരിച്ച എണ്ണ, സോയാ ഉൽപ്പന്നങ്ങൾ, ഗോയിട്രോജൻ ഭക്ഷണമായ കോളിഫ്ലവർ, കാബേജ്, ബ്രൊക്കോളി, ക്രൂസിഫറസ് ഭക്ഷണങ്ങൾ, ചേമ്പ്, കാപ്പി, മദ്യം, ചോക്ലേറ്റ്, ചിലതരം മരുന്നുകൾ, മരച്ചീനി എന്നിവ ഒഴിവാക്കുക. പ്രോബയോട്ടിക് ഉൽപ്പന്നങ്ങൾ, പ്രോട്ടീൻ അടങ്ങിയ പയർവർഗ്ഗങ്ങൾ, മുട്ട, വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണം, അയഡിൻ, സിങ്ക് എന്നിവ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക. ഹോമിയോപ്പതിയിൽ തൈറോയ്ഡ് രോഗങ്ങൾക്ക് പാർശ്വഫലം കൂടാതെ ചികിത്സ ലഭ്യമാണ്.
0: തൈറോയ്ഡ് രോഗങ്ങളും ഹോമിയോപ്പതിയും ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഫോറൻസിക് മെഡിസിൻ ആൻഡ് ടോക്സിക്കോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു ശിവറാം.

0: ഹലോ, നമസ്കാരം. കരിയർ ക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നമസ്കാരം. വിപിൻ ആയിരുന്നു.
0: എവിടെ നിന്നാ വിളിക്കുന്നത്?
1: കോഴിക്കോട് തിരുവണ്ണ.
0: എന്ത് ചെയ്യുന്നു?
1: PSC പഠനമൊക്കെ ഇങ്ങനെ പോവാണ്.
0: പൊതുവിജ്ഞാന മേഖലയോട് PSC പഠനത്തിന് ശേഷമാണോ താല്പര്യമുണ്ടായത്, അതോ നേരത്തെ തന്നെ ഇത്തരം ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
1: നേരത്തെ പങ്കെടുക്കാറുണ്ട്.
0: ഇന്ന് നമുക്ക് ലോകാരോഗ്യ സംഘടനയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായാലോ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്?
1: വിയന്ന അല്ലേ?
0: അല്ല, സ്വിറ്റ്സർലൻഡിലാണ് ആ നഗരമുള്ളത്. ഞാൻ പറഞ്ഞാലോ.
1: ഓക്കെ ഓക്കെ.
0: ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ഓക്കെ, കരിയർ ക്വിസിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. 1948 April 7 സ്ഥാപിതമായ ഈ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ മേഖലയിലെ പ്രത്യേക ഏജൻസിയാണ്. ലോകമെമ്പാടുമുള്ള പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ, രോഗപ്രതിരോധം, വാക്സിനേഷൻ, ആരോഗ്യ നയങ്ങൾ എന്നിവയിൽ WHO പ്രധാന പങ്കുവഹിക്കുന്നു. 190-ലധികം രാജ്യങ്ങൾ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും April 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നു. ലോകത്തിലെ രാജ്യങ്ങളുടെ ആരോഗ്യ വിവരങ്ങളും രോഗവ്യാപന വിവരങ്ങളും ശേഖരിച്ച് റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന WHO യുണൈറ്റഡ് നാഷൻസിന്റെ കീഴിലാണ് സ്ഥാപിതമായത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വയനാട് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ആയുർ ആരോഗ്യം സൗഖ്യം പദ്ധതിയിലേക്ക് താൽക്കാലിക ഡോക്ടർ, സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരുടെ നിയമനം നടത്തുന്നു. ഡോക്ടർ തസ്തികയിലേക്ക് MBBS, TCMC രജിസ്ട്രേഷൻ എന്നിവയാണ് യോഗ്യത. സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് BSc, GNM, KNMC രജിസ്ട്രേഷനും ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് BPharm അല്ലെങ്കിൽ DPharm, കേരള ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ എന്നിവ സഹിതം ഇന്ന് രാവിലെ 10 മണിക്ക് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 0493624720. വയനാട് വാകേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, GFC അധ്യാപക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡുമായി ഇന്ന് രാവിലെ 11 സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം, 9847108601. സംസ്കൃതം തടയില്ലാതെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന സംസ്കൃതം തപാലിലൂടെ പഠന പരിപാടിക്ക് അടുത്ത മാസം ജൂണിൽ തുടക്കമാകും. സംസ്കൃത പഠനത്തിൽ മാത്രം പ്രത്യേക വൈദഗ്ധ്യം

0: വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംസ്കൃത ഭാരതി വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം ആണ് ഈ പഠന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. 6 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന പ്രവേശ, പ്രവീണ, ശിക്ഷ, കോവിത എന്നീ 4 പരീക്ഷകളാണ് സംസ്കൃത ഭാരതി നടപ്പാക്കുന്നത്. എല്ലാ ജൂൺ ഡിസംബർ മാസങ്ങളിലും പരീക്ഷകൾ നടത്തുന്നു. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പഠന സാമഗ്രികളും ഓൺലൈനായോ നേരിട്ടോ മാർഗനിർദ്ദേശക ക്ലാസുകളും നടത്തുന്നുണ്ട്. പ്രവേശയ്ക്ക് ചേരുന്നതിന് സംസ്കൃത ഭാഷയിൽ അടിസ്ഥാനപരമായ അറിവെന്തെങ്കിലും വേണമെന്ന ഒരു നിബന്ധനയുമില്ല എന്നത് ഏറെ ആകർഷകമായ ഘടകമാണ്. താല്പര്യമുള്ളവർ കേരള .samskrithabharathi.in എന്ന വെബ്സൈറ്റിൽ ചെന്നാൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. സംസ്കൃത ഭാരതിയുടെ കേരള ആസ്ഥാനം കൊടുങ്ങല്ലൂരിലാണുള്ളത്. മേൽവിലാസം വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം, കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ, കേരള, പിൻകോഡ് 68066667. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താല്പര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ നാളെ മെയ് 26 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 9495999704. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള മീഡിയ അക്കാദമിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ജേർണലിസം ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ ജേർണലിസം, പബ്ലിക് റിലേഷൻസ് ആൻഡ് അഡ്വർടൈസിംഗ് എന്നീ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി മെയ് 27 നീട്ടി. പൊതുപ്രവേശന പരീക്ഷ ജൂൺ 1 ഓൺലൈനായി നടക്കും. കോഴ്സ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ മീഡിയ അക്കാദമിയുടെ www.kma.ac.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. അപേക്ഷകൾ ഓൺലൈനായി വെബ്സൈറ്റിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾ അക്കാദമി ഓഫീസിൽ നിന്ന് ലഭിക്കും. വയനാട് മാനന്തവാടി ഗവൺമെന്റ് കോളേജ് കോമേഴ്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനം നടത്തുന്നു. കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുള്ള പാനലിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസൽ, പകർപ്പ് എന്നിവ സഹിതം 10 കോളേജ് ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ 9539596905.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: Regal Jewelers Manufactures and Wholesalers. Regal Jewelers Thrissur, Edappal, Kootanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
4: Mubarak Jewelry Shraddha samarpikkunnathu. Mubarak Jewelry karudal ponnu pole karudi vekkam ponnayum. Mubarak Jewelry Ramanattukara and Farooq.
3: Regal Jewelers sevana vaarthakal innum raavile 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
7: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
8: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
9: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
8: വാട്സ്ആപ്പ് നമ്പർ 9400224440.
9: 9400224440.
8: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
6: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20
10: കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്.

0: manufacturers and wholesalers.
1: ഇനി റീറ്റെയിൽ പണിക്കൂലി ഇല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്ര സമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, P നാരായണൻ, VS സച്ചിദാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250 സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ US ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250 സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്ര സമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. 2 राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
0: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസം

0: ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 wicket നഷ്ടത്തിൽ 203 runs നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 runs നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 runs പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. 2 ആഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 175,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2-ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക്പോസ്റ്റിലും ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാഴച്ചാൽ ചെക്ക്പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും

0: സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്ര സമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 35:12.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: KR ബാലകൃഷ്ണൻ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: നിങ്ങൾ കേട്ടത് കെ ആർ ബാലകൃഷ്ണൻ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: എന്നാൽ ബെഞ്ചമിനെ പോലെ തന്നെ ഉണ്ണിച്ചെക്കനെ കൈവിടാത്ത ഒരാൾ കൂടി ഉണ്ടായിരുന്നു ആ സ്റ്റേഷനിൽ. ഒറ്റക്കൊമ്പനെന്ന ഇരട്ടപ്പേരുള്ള എ എസ് ഐ മാടത്തമൊയ്തു. അയാളും വളരെ സ്വകാര്യമായി ഉണ്ണിച്ചെക്കനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. തന്നെയുമല്ല, ഉണ്ണിച്ചെക്കനെക്കുറിച്ച് ബെഞ്ചമിൻ അറിയാവുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒറ്റക്കൊമ്പനും അറിയാമായിരുന്നു. അതിനാൽ

0: പിന്നെ അയാളുടെ മുന്നിൽ അഭിനയിക്കുന്നത് ബെഞ്ചമിനത്ര എളുപ്പവുമായിരുന്നില്ല. എന്നാലും ഉണ്ണിച്ചക്കൻ രേഖകളില്ലാത്തയാളാണെന്ന വസ്തുത മാത്രം മറച്ചുവച്ച് സർവീസിൽ പുതുതായി വന്ന ജീവനക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷനായി എന്ന മട്ടിലായിരുന്നു അവർ തമ്മിൽ പരസ്യമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ എത്രയും പെട്ടെന്ന് ഇക്കാര്യം പരിഹരിച്ചില്ലെങ്കിൽ മറ്റ് ജീവനക്കാർ വഴി വിവരം ചോരാനുള്ള സാധ്യതയുണ്ടെന്ന കാര്യത്തിൽ ഇരുവരും അസ്വസ്ഥരുമായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ധാരണയുണ്ടാക്കി. ആ കേസ് അന്വേഷണം ഇരുചെവിയറിയാതെ നടത്താനായിരുന്നു തീരുമാനം. ഒരു ദിവസം ഊണുമേശയിൽ ഒരു ചർച്ചയുണ്ടായപ്പോൾ ഒറ്റക്കൊമ്പൻ ആ നേരത്ത് തോന്നിയ ഒരു കഥ പറയാൻ തുടങ്ങി. ഉണ്ണിച്ചക്കൻ കാമുകിയുമൊത്ത് വാഗമണിലെ ശ്മശാനത്തിനടുത്തുള്ള കൊച്ചുവീട്ടിലാണ് താമസിച്ചിരുന്നത്. അയാളുടെ ഭാര്യ അങ്കമാലിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവരുമായി അത്ര രമ്യതയില്ലാത്തതിനാലാണ് വാഗമണിലേക്ക് രഹസ്യക്കാരിയുമായി താമസം മാറ്റിയത്. പക്ഷേ പദ്ധതികളെ തകിടം മറിച്ചുകൊണ്ട് അയാൾക്ക് കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അങ്ങനെ ഇവിടെ എത്തി കാണാതായതുവരെയുള്ള അയാളുടെ പ്രവർത്തനങ്ങളിൽ വലിയ തകരാറുകളൊന്നും ഉണ്ടായില്ലെന്ന വസ്തുത നിങ്ങൾക്കുമറിയാമല്ലോ. എന്നിങ്ങനെ തുടങ്ങി തുമ്പും വാലും കിട്ടാത്ത മട്ടിൽ പിന്നെയും ഒറ്റക്കൊമ്പൻ എന്തൊക്കെയോ പറഞ്ഞു. കഥ പറയുന്ന കാര്യത്തിൽ വളരെ മോശമായിരുന്ന ഒറ്റക്കൊമ്പൻ 5 നിമിഷം കൊണ്ട് എല്ലാവരെയും മടുപ്പിച്ചുവെന്ന് മാത്രമല്ല, അവർ ഉണ്ണിച്ചക്കനെ വെറുക്കാൻ പോലും തുടങ്ങിയെന്നുള്ളതാണ് വസ്തുത. ഊണിന് കൈകഴുകാൻ അതുവഴി വന്ന ബെഞ്ചമിൻ കണ്ണുമിഴിച്ചും ചില ആംഗ്യങ്ങളൊക്കെ കാണിച്ചും കാര്യങ്ങൾ കൂടുതൽ വഷളാകാതെ രക്ഷിച്ചെടുത്തുവെന്ന് മാത്രം. എന്നാലും ചിലർ വളരെ ഉത്സാഹത്തോടെ ഉണ്ണിച്ചക്കനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഉദാഹരണത്തിന്, പുതുതായി ജോലിക്ക് കയറിയ കോൺസ്റ്റബിൾ ജോയി കട്ടിക്കാരൻ. അയാൾ അങ്കമാലിക്കാരനായിരുന്നു എന്നതാണ് ആ ഉത്സാഹത്തിനുള്ള ഒരു കാരണം. ജോയി എന്ന പോലീസുകാരൻ വളരെ കൗതുകത്തോടെ ഒറ്റക്കൊമ്പനോട് കൂടുതൽ വിവരങ്ങൾ തിരക്കിയെങ്കിലും ഒറ്റക്കൊമ്പൻ ജോയിക്ക് നേരെ പൊട്ടിത്തെറിക്കുക മാത്രമാണ് ചെയ്തത്. പിറ്റയാഴ്ച നാട്ടിൽ പോയ ജോയി സ്റ്റേഷനിൽ ചെയ്യേണ്ട ജോലികളേക്കാൾ കൗതുകത്തോടും കാര്യക്ഷമതയോടും കൂടി ഉണ്ണിച്ചക്കന്റെ ഭാര്യയെ അന്വേഷിക്കാൻ തുടങ്ങി. അവധി കഴിഞ്ഞ് സ്റ്റേഷനിലെത്തിയ ജോയി കട്ടിക്കാരൻ ഊണുമേശയിൽ വച്ച് ഒറ്റക്കൊമ്പന്റെ സാന്നിധ്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തി. ഉണ്ണിച്ചക്കന്റെ ഭാര്യ മാധുവിനെ അയാൾ കണ്ടുവെന്നും അവർ രോഗിണിയായി കിടപ്പിലാണെന്നും ഏതൊക്കെയോ ദുർമൂർത്തികളുടെ വച്ചുപൂജയും ദുരാചാരങ്ങളും മന്ത്രവാദങ്ങളും കൊണ്ട് കലുഷമാണ് ആ വീടെന്നും അതിൻ്റെയൊക്കെ ഇരയാണ് ഉണ്ണിച്ചക്കനെന്നും മറ്റും അയാൾ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒറ്റക്കൊമ്പൻ വിഷമിച്ചുപോയി. സഹപ്രവർത്തകരുടെ അന്വേഷണത്തിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാനായി താൻ പറഞ്ഞ കെട്ടുകഥ യാഥാർത്ഥ്യത്തിൻ്റെ രാക്ഷസാകാരം പൂണ്ടു വരികയാണെന്ന തോന്നലിൽ അയാൾ ജോയിയെ മാറ്റി നിർത്തി വീണ്ടും ചോദ്യം ചെയ്തു. പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചുനിന്ന ജോയി ഉണ്ണിച്ചക്കന്റെ ഭാര്യാപിതാവിന്റെ വിലാസം കൂടി കൊടുത്തു. ബെഞ്ചമിനും ആലോചനയിലായിരുന്നു. ഒറ്റക്കൊമ്പൻ പടച്ചുണ്ടാക്കിയ കള്ളക്കഥ സത്യമായി മാറുകയാണോ? കഥയും യാഥാർത്ഥ്യവും തമ്മിലുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന അകലം ഇല്ലാതാവുകയാണോ? 47 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ സ്വരൂപിച്ച വിശ്വാസങ്ങളും ധാരണകളും അങ്ങനെയങ്ങു മാറിമറിയുമോ? അങ്ങനെയാണയാൾ മറ്റാരെയും ഉൾപ്പെടുത്താതെ ഇക്കാര്യത്തെക്കുറിച്ച് തനിയെ ഒരു രഹസ്യാന്വേഷണം നടത്താൻ തീരുമാനിച്ചത്.
1: നോവൽ ടൈം. അടിയാള പ്രേതം, P.F. മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം: ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ഓരോ ഗാനരചയിതാവും അവരുടേതായ ഒരു രചനാ ശൈലി അവരുടെ രചനകളിൽ പ്രതിഫലിപ്പിക്കാറുണ്ട്. ഇത് സംഗീത സംവിധായകർക്കും ബാധകമായ ഒന്നാണ്. ഒരു പാട്ട് ആരെഴുതിയതാണ് എന്ന് പറഞ്ഞില്ലെങ്കിലും അതാര് ചിട്ടപ്പെടുത്തിയതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ നമുക്ക് ഊഹിക്കാനാവും അതിൻ്റെ ശില്പികൾ ആരാണെന്ന്. അത്തരത്തിലൊരു കാസറ്റ് ഗാനമാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. ഗാനരചന കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ബി ശ്രീനിവാസൻ, ആലാപനം കെ ജെ യേശുദാസ്.

രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്താ.

രാഗം കേദാരഗൗള. ഷഡ്ജം, ചതുർശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുർശ്രുതി ധൈവതം, കൈശിക നിഷാദം എന്നിവയാണ് സ്വരസ്ഥാനങ്ങൾ. കേദാരഗൗള 28-ാമത്തെ മേളകർത്താരാഗമായ ഹരികാംബൂജിയുടെ ജന്യമാണ്. കേദാരഗൗളയ്ക്ക് ഒരു ടിപ്പിക്കൽ കേദാരഗൗള സ്റ്റൈൽ ഗമക പ്രയോഗം തന്നെയുണ്ട്.

0: ഋഷഭത്തിലുള്ള ഈ നീട്ടിപ്പിടിച്ചിട്ടുള്ള ഗമകം കേദാർ ഗൗളയുടെ ഒരു ഒരു പ്രത്യേക ക്യാരക്ടറാണ്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സർഗം എന്ന ചിത്രത്തിന് വേണ്ടി ബോംബെ രവി സാർ ഈണം പകർന്ന ഒരു ഗാനമാണ്. കേദാർ ഗൗള എന്ന രാഗത്തിന്റെ എല്ലാ ഭാവങ്ങളും വളരെ മനോഹരമായി ഇതിൽ ഇണക്കി ചേർത്തിരിക്കുന്നു.
1: വിശക്കുന്ന നേരം പശുവിന്ന കിട്ടിലേ
0: ആ ഭാഗമൊക്കെ കേദാറുകളുടെ ഏറ്റവും മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ. എന്തായാലും നമുക്ക് ആ ഗാനത്തിലേക്ക് ഒരിക്കൽ കൂടി പോകാം.

0: കൃഷിദീപം.
1: തെങ്ങിനെ ബാധിക്കുന്ന കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം തുടങ്ങിയാൽ തെങ്ങിന്റെ കൂമ്പ് ഭാഗത്ത് നിന്ന് നാരോടുകൂടിയ വിസർജ്യം പുറത്തുവരുന്നതായി കാണാം. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണ ഫലമായി പുതിയ തെങ്ങോല വിരിയുമ്പോൾ ഓലക്കാലുകൾ മുറിഞ്ഞു വിട്ടുപോകുന്നതായോ അല്ലെങ്കിൽ ദ്വാരങ്ങൾ കാണുകയും അവിടെ വെച്ച് തന്നെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നതായും മടൽ ഉൾപ്പെടെ ഒടിഞ്ഞിരിക്കുന്നതായും കാണാൻ സാധിക്കും. ഇവയുടെ ആക്രമണം കുറയ്ക്കുന്നതിന് കമ്പോസ്റ്റ് കുഴികളിലും ചാണകക്കുഴികളിലും വളരുന്ന കൊമ്പൻ ചെല്ലിയുടെ പുഴുക്കളെ നശിപ്പിക്കൽ അനിവാര്യമാണ്. ഇതിനായി ചാണകക്കുഴികളിലും കമ്പോസ്റ്റ് കുഴികളിലും മെറ്റാറേസ്യം 30 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ ലേപിച്ച ലായനി ചതുരശ്ര മീറ്ററിന് 1.5 ലിറ്റർ എന്ന അളവിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇത് എല്ലാ മാസവും ആവർത്തിക്കേണ്ടതുമാണ്. EPN 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ ലയിപ്പിച്ച ലായനി ചതുരശ്ര മീറ്ററിന് 2 ലിറ്റർ എന്ന ക്രമത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ കടാവറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചതുരശ്ര മീറ്ററിന് 2 എണ്ണം എന്ന ക്രമത്തിൽ 10 മുതൽ 15 സെന്റിമീറ്റർ താഴ്ചയിൽ ഇട്ടുകൊടുക്കുകയോ ചെയ്യണം. മറ്റൊരു മാർഗം പെരിങ്ങലം, വെരുക്, വട്ടവെരുക്, ഒറ്റവേരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ചെടി വേരോടെ പറിച്ചെടുത്ത് ഒരു ചതുരശ്ര മീറ്ററിന് 5 എണ്ണം എന്ന ക്രമത്തിൽ കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകക്കുഴി നിറയ്ക്കുമ്പോൾ ഇട്ടുകൊടുക്കുന്നതും നല്ലതാണ്. കുമിൾ രോഗങ്ങൾക്കെതിരെയും വൈറസ് രോഗങ്ങൾക്കെതിരെയും പ്രയോഗിക്കാവുന്ന ഒരു മിശ്രിതക്കൂട്ട് തയ്യാറാക്കുന്നതിനായി പുളിച്ച മോരിൽ ഒരു ചെറിയ ചെമ്പ് കഷ്ണമിട്ട് 4 ദിവസം വെക്കണം. ശേഷം ചെമ്പ് മാറ്റിയിട്ട് 50 ഗ്രാം മഞ്ഞൾപ്പൊടിയും 100 ലിറ്റർ കിണർവെള്ളവും ചേർത്ത് നന്നായി ഇളക്കി അരിച്ചെടുക്കണം. 1 ഏക്കർ സ്ഥലത്തേക്ക് ഇങ്ങനെ തയ്യാറാക്കിയ ഈ മിശ്രിതം തളിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്.

0: കൃഷിദീപം.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എൻ്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിന് വേണ്ടി പി. സുശീല പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ ഈണം.

0: Have a nice day.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 8:30:09.
2: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ആർട്ട് കഫേയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് നിലമ്പൂർ മണി. റേഡിയോ ശ്രോതാക്കൾക്ക് ഒരാമുഖം ആവശ്യമുള്ള ആളല്ല അദ്ദേഹം. ദീർഘകാലമായി റേഡിയോ നാടകങ്ങളിൽ അഭിനയിക്കുന്നതോടൊപ്പം പ്രൊഫഷണൽ നാടകരംഗത്തും അമച്വർ രംഗത്തും ഒക്കെ ഒരുപോലെ കൈമുദ്ര ചാർത്തിയ, എത്രയോ വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ള, എത്രയോ വേദികളുടെ ആത്മാവായി നിറഞ്ഞു നിന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കലാജീവിതത്തിലൂടെയുള്ള ഒരു ഓട്ടപ്രദക്ഷിണം എന്ന് മാത്രമേ ഈ ഒരു അഭിമുഖത്തെക്കുറിച്ച് പറയാൻ പറ്റൂ. അത്രമാത്രം അനുഭവമുള്ള, അത്രമാത്രം ഉൾക്കാഴ്ചകളുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ കലാജീവിതത്തെ, കലാപ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചു തുടങ്ങാം. മണിയേട്ടൻ ഇപ്പോ കലാനിലയവുമായി സഹകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലേ?
3: അതെ അതെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഏരീസ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകത്തിൽ കാടൻ വൈദ്യൻ എന്ന ശ്രദ്ധേയമായ വേഷവുമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്.
2: കോഴിക്കോട്ടെ പ്രദർശനം
3: ഈ മാസം 31 അവസാനിക്കും.
2: അടുത്ത വേദി തീരുമാനിച്ചിട്ടുണ്ടോ?
3: അടുത്ത വേദി മിക്കവാറും കോട്ടക്കൽ ആവാനാണ് സാധ്യത. അന്തിമ തീരുമാനം ആയിട്ടില്ല.
2: കലാനിലയവുമായിട്ട് ഇതിനു മുമ്പ് സഹകരിച്ചിട്ടുണ്ടോ?
3: ഞാനൊരു 19 വർഷം മുമ്പ് ഒരു 3-4 ക്യാമ്പിൽ സഹകരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും കലാനിലയത്തിലേക്ക് തിരിച്ചു വരുന്നത്.
2: രക്തരക്ഷസ് കണ്ടവരും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം കേട്ടവർക്കൊക്കെ അതിന്റെ ഒരു വിസ്മയം ഒടുങ്ങുന്നില്ല.
3: തീർച്ചയായിട്ടും.
2: അപ്പോൾ അതിന്റെ തന്നെ ക്രിയേറ്റീവ് ഡയറക്ടർ അനന്ത പത്മനാഭൻ നമ്മുടെ സ്റ്റുഡിയോയിൽ കഴിഞ്ഞ കുറച്ച് മുമ്പ് വന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ മണിയേട്ടന്റെ ഒരു അനുഭവ മണ്ഡലത്തിൽ എങ്ങനെയാണ് മണിയേട്ടൻ അതിനെ കാണുന്നത്?
3: ശരിക്കും എനിക്ക് പോലും എന്ന് ഞാൻ പറയാൻ കാര്യം, 47 വർഷമായിട്ട് ഈ നാടകവുമായിട്ട് എന്നും മുഴുകി ചേർന്ന് നിൽക്കുന്ന എനിക്ക് പോലും ഈ നാടകം ഒരു വിസ്മയമാണ്. ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഈ ഒരു വിസ്മയം സ്വയം ഉണ്ടാവാറില്ല, പക്ഷെ ജനങ്ങൾ കേൾക്കുമ്പോൾ എല്ലാം തികഞ്ഞ ഒരു കലാസൃഷ്ടിയായിട്ട് തന്നെ ഇന്നും നിലനിൽക്കുന്നു. ഒരു താജ്മഹൽ എന്നാണ് ഞാൻ ഇതിനുദ്ദേശിക്കുന്നത്. കാരണം താജ്മഹലിന് ശേഷം അതിനേക്കാളും സൗന്ദര്യമുള്ള, അതിനേക്കാൾ പണം മുടക്കുള്ള എത്രയോ കലാസൃഷ്ടികൾ വന്നെങ്കിലും ഇന്നും താജ്മഹൽ താജ്മഹൽ തന്നെയാണ്. അതുപോലെയാണ് കലാനിലയത്തിൻ്റെ ഈ രക്തരക്ഷസ്. 53 വർഷം മുമ്പ് തുടങ്ങിയ അതേ പ്രതാപത്തോടും പ്രഭാവത്തോടും കൂടി തന്നെയാണ് ഇന്നും നിലനിന്ന് പോരുന്നത്. അതിനെല്ലാം കാരണക്കാരൻ ഇതിൻ്റെ സ്രഷ്ടാക്കളിൽ ഒരാളായ ശ്രീ അനന്ത പത്മനാഭൻ സാർ തന്നെയാണ്.
2: അതിലെ കാടർ വൈദ്യൻ എന്നുള്ള വേഷമാണ് മണിയുടെ ചെയ്യുന്നത്.
3: കാടൻ വൈദ്യൻ
2: എന്നുള്ള വേഷം എന്താണ് ആ വേഷത്തിന്റെ ഒരു പ്രത്യേകത?
3: ആ വേഷത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പട്ടാളക്കാരനായിരുന്നു, പക്ഷെ അയാൾ പട്ടാളത്തിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ആയുർവേദത്തെ കുറിച്ച് വലിയൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഔദ്യോഗിക കാലത്ത് തന്നെ ആയുർവേദത്തെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും പിന്നെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കൊടുംകാട്ടിലേക്ക് താമസം മാറാനും അവിടെ പുതിയ പുതിയ രീതിയിലുള്ള മരുന്നുകൾ ഉണ്ടാക്കാനും ഒക്കെ പരിശീലിക്കുന്ന ഒരു വ്യക്തിയാണ് കാടൻ വൈദ്യൻ. ഇദ്ദേഹത്തിന്റെ മകളാണ് വിരൂപലക്ഷ്മി. സൗന്ദര്യം തൊട്ട് തീണ്ടാത്ത ഭീകര രൂപിണിയായ ഒരു പെൺകുട്ടി. അവളാണ് ഈ രക്തരക്ഷസായിട്ട് പിന്നീട് മാറുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു മരുന്നിന്റെ പക്വതയില്ലാത്ത ഉപയോഗം കാരണം ആ പെൺകുട്ടി വിരൂപിയായ ആ പെൺകുട്ടി അതിസുന്ദരിയായി മാറുന്നു. പിന്നീട് അവൾ രക്തരക്ഷസായിട്ട് പിന്നീട് അവസാനത്തോടെ മാറുന്നു. ഇതാണ് കഥാതന്തു. അപ്പോൾ അതിലെ ഈ അച്ഛൻ എപ്പോഴും മകളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന, മകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ അച്ഛൻ വന്ന ദുര്യോഗം, അതാണ് കഥയുടെ ഒരു ഭാഗം.
2: മണിയേട്ടന്റെ ഒരു പ്രൊഫഷണൽ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയ വലിയ പ്രോജക്റ്റുകളായിട്ട് മുമ്പും സഹകരിച്ചിട്ടുണ്ട്?
3: തീർച്ചയായിട്ടും.
2: ഈ 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കലാപ്രവർത്തനം ഏത് മേഖലയിലായിരുന്നു, ഏത് ട്രൂപ്പുമായിട്ട് സഹകരിച്ചായിരുന്നു?
3: 47 വർഷമായിട്ട് പ്രൊഫഷണൽ നാടകരംഗത്ത് തന്നെയായിരുന്നു. ശ്രീ MT വാസുദേവൻ നായരുടെ ശിക്ഷണത്തിലാണ് ആദ്യം തുടങ്ങുന്നത്, കോഴിക്കോട് സംഗമം തിയേറ്റേഴ്സിന്റെ മഹാഭാരതം എന്ന നാടകത്തിൽ. അതിന്റെ രചയിതാവ് ശ്രീ തിക്കോടിയമ്മാഷായിരുന്നു, സംവിധാനം ശ്രീ MT. അതിനുശേഷം NN പിള്ള സാറിൻ്റെ കൂടെ 7 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് 7 നാടകത്തിൽ അഭിനയിക്കാനുള്ള ഒരു വലിയ സന്ദർഭവും എനിക്കുണ്ടായി. മക്കളുടെ പ്രായമുള്ള പുതിയ പുതിയ ശില്പികളെ കൂടിയാണ് ഇപ്പോഴത്തെ വാസം. അങ്ങനെ നാടകത്തിൻ്റെ മാറ്റം എൻ്റെ ജീവിതത്തിലും ഉണ്ട്. അത് ഞാൻ ഉൾക്കൊള്ളുന്നു. കാലത്തിനനുസരിച്ച് ഞാനും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ വാർദ്ധക്യത്തിലായി, ഇനി എത്ര കാലം എന്നറിയില്ല, ഏറിയാൽ അരനാഴിക മാത്രം. പക്ഷെ അതുവരെ ഈ രംഗത്ത് തന്നെ പിന്തുടരാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ റേഡിയോ നാടകത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം റേഡിയോ നാടകത്തിൽ അഭിനയിക്കുക എന്നുള്ളതായിരുന്നു. അതും 78 ഞാൻ നിലയത്തിലെ ഓഡിഷൻ പാസ്സാകുന്നതും. ഇപ്പോൾ എ ഗ്രേഡ് ആർട്ടിസ്റ്റാണ്. ധാരാളം കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. ധാരാളം വലിയ വലിയ വ്യക്തികളുടെ കഥാപാത്രങ്ങളെ സ്വാധീനിക്കാൻ സാധിച്ചു. കുറേ കുറേ നല്ല നല്ല കലാകാരന്മാരെ, കുറേ നല്ല ശില്പികളെ, കുറേ എല്ലാം നല്ല കുറേ കൂട്ടായ്മയുടെ ഭാഗമാവാൻ

0: ഒരേ തവണ സാധിച്ചു. മനസ്സിൽ വിചാരിക്കാത്ത കഥാപാത്രങ്ങൾ പോലും ഉൾക്കൊണ്ട് അവതരിപ്പിക്കാൻ റേഡിയോ നിലയത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വളർച്ചയിൽ പ്രത്യേക നന്ദി എന്നും റേഡിയോ നിലയത്തിന്, പ്രത്യേകിച്ചും കോഴിക്കോട് ആകാശവാണി നിലയത്തിന് ഉണ്ടായിരിക്കും.
1: ഇപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഒരു മോഡുലേഷൻ്റെ കാര്യം പറയുമ്പോൾ, ഇപ്പോൾ റേഡിയോ നാടകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ ഒരു പ്രൊഫഷണൽ നാടകം അല്ലെങ്കിൽ അരങ്ങത്തുള്ള ഒരു തത്സമയ നാടകത്തിലും റേഡിയോയിലും വേണ്ടുന്ന മോഡുലേഷനും അതിൻ്റെ അവതരണത്തിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടല്ലോ.
0: തീർച്ചയായിട്ടും
1: രണ്ട് തലങ്ങളിലേക്ക് നമ്മൾ മാറുമ്പോൾ പലർക്കും അതത്ര കംഫർട്ടബിളായിട്ട് തോന്നാറില്ല.
0: റേഡിയോ നിലയത്തിലെ നാടകത്തിൽ കൂടുതൽ ശക്തിയും പ്രഭാവവും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഒരു നാടകത്തിന് ഒത്തിരി പരിമിതികളുണ്ട്. പക്ഷെ റേഡിയോ നാടകമാകുമ്പോൾ കാട്ടിലെ സംഭവമാവാം, കടലിലെ സംഭവമാവാം, ആകാശത്തിലെ സംഭവമാവാം, നഗരത്തിലെ സംഭവമാവാം, ഗ്രാമത്തിലെ സംഭവമാവാം. അതനുസരിച്ച് ഈ ക്യാരക്ടറിൻ്റെ വരുന്ന മാറ്റങ്ങൾക്ക് നല്ലൊരു ശക്തി പകരാൻ റേഡിയോ നാടകങ്ങൾക്ക് കഴിയും. പിന്നെ അമിതമായ ശബ്ദമിടണ്ട, മനുഷ്യൻ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് വളരെ ആത്മസംയമനത്തോടെ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ചെയ്യാൻ റേഡിയോ നാടകങ്ങൾക്ക് കഴിയും. അതൊരു വലിയൊരു സഹായവും ഭാഗ്യവുമാണ്.
1: ഈ ഒരു രംഗത്തേക്ക് ഇപ്പോൾ MT ഒരു മഹാഭാരതത്തിൻ്റെ സംവിധാനത്തിലൂടെയാണ് വന്നതെന്ന് പറഞ്ഞു.
0: അതെ,
1: അപ്പം അതിലേക്ക് സ്വാഭാവികമായിട്ട് നയിച്ച ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാവുമല്ലോ, ആ പശ്ചാത്തലത്തെ കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു.
0: അതായത് ഞാൻ ആൻഡമാൻ ദ്വീപിലെ PWD വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പക്ഷേ കൊച്ചുനാൾ തൊട്ടേ നാടകത്തോട് വല്ലാത്തൊരു ഭ്രമമായിരുന്നു. അതിന് പ്രത്യേക ഒരു കാരണം പ്രശസ്ത അഭിനേത്രിയായ നിലമ്പൂർ ഐഷയാണ്. അവരെൻ്റെ അമ്മയുടെ അടുത്ത കൂട്ടുകാരിയും അയൽവാസിയും ആയിരുന്നു. അവരുടെ ഒരു പിന്തുണ കൊണ്ടാണ് ഞാൻ നാടകരംഗത്തേക്ക് വന്നതും കോഴിക്കോട് സംഗമത്തിൽ ചേക്കേറിയതും ഒക്കെ. പിന്നീട് എന്നെ സഹായിക്കാനും എനിക്ക് മാർഗദർശനം തരാനും ഒക്കെ ധാരാളം പേരുണ്ടായി. അപ്പോൾ അതെല്ലാം ഞാൻ നന്ദിയോടെ തന്നെ ഇപ്പോഴും ഓർക്കുന്നു.
1: ആദ്യകാലത്ത് ഇപ്പോൾ ഈ 40 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പത്തെ ഒരു നാടകാവതരണവും, അപ്പോൾ മണിയറിൻ്റെ കുട്ടിക്കാലത്തെ, താങ്കൾ നിലമ്പൂർ സ്വദേശിയാണ്.
0: അതെ അതെ.
1: ആ പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നാടകാവതരണങ്ങൾ, അതിലുള്ളൊരു പങ്കാളിത്തം, അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ്?
0: അമച്വർ നാടകങ്ങളിൽ ഞാൻ അധികം അഭിനയിച്ചിട്ടില്ല, വളരെ കുറച്ച് നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം കോഴിക്കോടൊരു സമിതിയിൽ നാടകം തൊഴിലാക്കി തുടങ്ങണം, അത് സംഗമം തിയേറ്റേഴ്സിൽ തന്നെ ആവണം എന്നൊരു വലിയൊരു ഉറച്ച തീരുമാനം മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ ജോലി രാജിവെച്ച് 2 വർഷം കാത്തിരുന്നു. അങ്ങനെയാണ് സംഗമം തിയേറ്റേഴ്സിൻ്റെ മഹാഭാരതത്തിൽ, അതും തിക്കോടിയൻ മാഷെ പോലെ, MTA പോലെയൊക്കെയുള്ള വലിയ പ്രഗത്ഭരുടെ കൂടെ എൻ്റെ അഭിനയ ജീവിതം തുടങ്ങാൻ സാധിച്ചത് മരണം വരെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്.
1: സ്വാഭാവികമായിട്ടും ഒരു ജോലിയുണ്ടായിരുന്ന മനുഷ്യൻ 4 പതിറ്റാണ്ട് മുൻപ് നാടകം തൊഴിലാക്കുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഷേധത്തിനും ആൾക്കാർക്ക് സ്വീകരിക്കാൻ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു തീരുമാനമായിരുന്നില്ലേ?
0: ഒരിക്കലുമല്ല. എൻ്റെ ഉമ്മയാണ് എനിക്ക് വലിയ മാർഗദർശി. എൻ്റെ ഉമ്മ ഏറനാടിലെ ആദ്യത്തെ മുസ്ലിം അധ്യാപികയാണ്. 100 വർഷം മുമ്പാണ് കേട്ടോ. അതായത് പാണ്ടിക്കാട്ടുകാരിയായ അവർ കാളവണ്ടിയിലാണ് കോഴിക്കോട് TTC പഠിക്കാൻ വന്നിരുന്നത്. വല്ലപ്പോഴേ ബസ്സുള്ളൂ, പൈസ ഇല്ലാത്ത ആ കാലത്ത്. അന്നേ ഉമ്മ നല്ലൊരു കലാകാരിയായിരുന്നു. പക്ഷെ ഉമ്മയുടെ കല സ്റ്റേജിലല്ല കാണിച്ചത്, സ്കൂളിലായിരുന്നു, ക്ലാസ് റൂമിലായിരുന്നു. ആ ഒരു പാരമ്പര്യം എനിക്കുണ്ട്. ഒറ്റ മകനായ ഞാൻ കലാകാരനാവണ തീരുമാനത്തിന് ഫുൾ സപ്പോർട്ട് തന്നത് എൻ്റെ ഉമ്മയാണ്. ഉമ്മപ്പയല്ല, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. പാത്തുമ്മു ടീച്ചർ.
1: നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു വലിയ, ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ഒരു ഒരു വിസ്മയമായിട്ടാണ് അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഉമ്മ ഒരു മകന് വേണ്ടി നിൽക്കുന്നു ആ കാലത്ത് എന്ന് പറയുമ്പോൾ,
0: തീർച്ചയായിട്ടും
1: അത്രമാത്രം അവനവനിലും അവനവൻ്റെ കഴിവുകളിലും വിശ്വാസം ഉണ്ടായിരുന്ന ഒരു ഉമ്മയായതുകൊണ്ടല്ലേ അവരിലും അതുപോലെ മകനിലും ആ വിശ്വാസം അവർ കണ്ടെത്തിയത്.
0: അതെ അതെ, തീർച്ചയായിട്ടും.
1: അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലേക്ക് കടക്കുന്നത്. അഭിനയ പശ്ചാത്തലം അമച്വർ ആയ രീതിയിലുള്ള ഒരു ഗ്രൂമിങ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നീട് നമ്മൾ അതിൻ്റെ ഒരു നടനാവേണ്ട ശിക്ഷണങ്ങൾ കുറിച്ച് എങ്ങനെയാണ് അതിനെ അത് സ്വായത്താക്കാനൊക്കെ പറ്റിയത്?
0: എൻ്റെ മനസ്സിലെന്നും നാടകം ഉണ്ടായിരുന്നു. നിലമ്പൂർ രാജേശ്വരി തിയേറ്ററിൽ മാസത്തിലൊരിക്കൽ 3 രൂപ ടിക്കറ്റിൽ നാടകം വരും, പ്രൊഫഷണൽ നാടകങ്ങൾ. ആ 3 രൂപ ടിക്കറ്റ് എടുത്ത് എന്നെ നാടകം കണ്ട് പരിശീലിപ്പിച്ചതാണ് എൻ്റെ ഉമ്മ. ആദ്യമായിട്ട് കൊല്ലം കാളിദാസിൻ്റെ നാടകം, KPSCയുടെ നാടകം, അങ്ങനെ വലിയ വലിയ സമിതികളുടെ നാടകം വരുമ്പോൾ, അപ്പോൾ എൻ്റെ ചെറുപ്പത്തൊട്ടേ എന്നിൽ എന്നെ ഒരു നടനാക്കണം എന്നത് ഉമ്മയുടെ ആഗ്രഹമായിരിക്കാം. അതുകൊണ്ടാണല്ലോ എന്നെ 3 രൂപ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കൊണ്ടുപോയി ഇരുത്തി നാടകം കാണിച്ചിരുന്നത്. ആ ഒരു പിൻബലം, പിന്നെ കലാകാരന്മാരൊക്കെ എൻ്റെ ഒരു സ്വപ്ന ലോകത്തായിരുന്നു ഞാൻ. കാരണം സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ഒന്നുമില്ലാത്ത കലാകാരനും നാട്ടിന് പേരുള്ളവനായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശസ്തി സ്വാഭാവികമായിട്ടും നമുക്കും തോന്നുമല്ലോ, ഒരു കലാകാരൻ പിന്നെ ഒരു കലാകാരൻ നേരിട്ട് കാണുക. പിന്നെ ആ റേഡിയോ നാടകം ഏറ്റവും വലിയ വിസ്മയത്തോടെയാണ് കേട്ടിരുന്നത്. അപ്പോൾ അന്ന് ഈ രാജമുഖ്യ നായർ, ഖാൻകാവിൽ വിക്രമൻ നായർ, അങ്ങനെ വലിയ വലിയ വലിയ ആൾക്കാരുടെ ശബ്ദം കേട്ട് കേട്ട് വളർന്നെന്നെ ഈ നിലയത്തിൽ വന്നപ്പോൾ സെലക്ഷൻ കിട്ടിയ ആദ്യം ശബ്ദം കൊടുത്ത നാടകത്തിൽ എൻ്റെ ഹീറോയിനായിട്ട് വന്നത് രാജമുഖ്യ നായരായിരുന്നു. ഞാൻ എൻ്റെ കൈയും കാലും വിറച്ചു പോയി. അതിലൊരു അധികം സംസാരിക്കാൻ ശേഷിയില്ലാത്തൊരു പാൽക്കാരി പെൺകുട്ടിയായിരുന്നു ആ ക്യാരക്ടർ. ഞാൻ ചായക്കച്ചവടം നടന്ന ചെറുപ്പക്കാരൻ. അവർ നമ്മളെ

0: പ്രണയത്തിൻ്റെ കഥയായിരുന്നു അത്. അതോടുകൂടി തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡായിരുന്നു ഈ 47 വർഷം മുമ്പ് കിട്ടിയ റേഡിയോ നാടകം. പിന്നീട് പ്രശസ്തമായ എത്രയോ നാടകങ്ങൾ, നല്ല നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്, ഇപ്പോഴും സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് മരണം വരെ ഉണ്ടാകും നിലനിർത്തണേ, അതിനുള്ള ആരോഗ്യം എനിക്ക് നൽകണേ, അതിന് അവസരങ്ങൾ നിങ്ങൾക്കൊക്കെ തരണേ എന്നൊരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ.
1: ഒരു കലാകാരൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതം ഇപ്പം മുന്നേറ്റം പറഞ്ഞ മാതിരി അതൊരു സമർപ്പണമാണ്. അതിൻ്റെ പ്രതിഫലേച്ഛയോ അതിൽ നിന്ന് വരുന്ന വരുമാനമോ അതിൻ്റെ വരുംവരായികകളോ പോലുമല്ല ആ മനുഷ്യനെ നയിക്കുന്നത്. അത് ഉള്ളിലുള്ള ഒരു ചോദന, നമ്മുടെ ആ ഒരു അദമ്യമായ ഒരു ചോദനയിൽ വശംവദനായി എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു സമർപ്പണമാണ്. അപ്പോൾ താങ്കൾ ഈ ഒരു പ്രൊഫഷണൽ, ഇപ്പോൾ ഈ സംഗമത്തിൻ്റെ കാര്യം പറഞ്ഞു, ആ സംഗമത്തിലെ ഈ മഹാഭാരതത്തിന് ശേഷം ആ ട്രൂപ്പിൽ തന്നെ തുടരുകയാണ് ഉണ്ടായത്.
0: 4 വർഷം ഞാൻ സഹകരിച്ചു. പിന്നെ അതിൽ ഒരു നാടകം കാണാൻ നാടകാചാര്യനായ എൻ എൻപിള്ള സാറ് ഉണ്ടായിരുന്നു കോഴിക്കോട് ഒരു സ്റ്റേജിൽ. പിന്നീട് പുള്ളിയാണ് എന്നെ പുള്ളിയുടെ സമിതിയിലേക്ക് ക്ഷണിക്കുന്നതും. ഗൾഫിലൊരു 3 മാസം കളിക്കാൻ വേണ്ടി 4 നാടകങ്ങൾ ഒരുമിച്ച് കളിച്ചു. അത് 4 നാടകത്തിൽ വ്യത്യസ്തമായ 4 വേഷങ്ങൾ അദ്ദേഹം തന്നു. അങ്ങനെ സംഗമത്തിൽ തുടങ്ങിയെങ്കിൽ പോലും എൻ്റെ നടനിൽ ഒരു ഊടുംഭാവം തന്നത് എൻ എൻപിള്ള സാറാണ്. പിന്നീട് പ്രശസ്തമായ കുറേ നാടകങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചു. 3 സ്റ്റേറ്റ് അവാർഡ് കിട്ടി, 68 പ്രാദേശിക അവാർഡുകൾ കിട്ടി. അതിലുപരി മനസ്സിന് സംതൃപ്തി ഏറെ കിട്ടി.
2: പ്രശസ്ത നാടക കലാകാരൻ നിലമ്പൂർ മണിയുടെ കലാജീവിതത്തിലെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളും തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. നിർവഹണ സഹായം ശ്രുതി.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
4: ഇനി ലളിതഗാനങ്ങളാണ്. ആദ്യം KP ബ്രഹ്മാനന്ദൻ പാടിയ ഗാനം. ഗാനരചന കാപ്പിൽ V സുകുമാരൻ, സംഗീതം GS ശ്രീകൃഷ്ണൻ.

ഖാൻകാവിൽ വരികൾ എഴുതി ഹരിപ്പാട് കെ പി എൻ പിള്ള ഈണം നൽകിയ ഗാനം ഇനി കേൾക്കാം. ഗായകർ ആർ കെ രാംദാസ്, വസുമതി രാജ്.

അശോക് കുമാറും സിസിലിയും പാടിയ ഗാനമാണിനി. ഗാനരചന MC ചേളന്നൂർ, സംഗീതം K. കുഞ്ഞിരാമൻ.

0: സുവർണ മലരുകൾ.
1: വാണി ജയറാം പാടിയ ഗാനമാദ്യം ചിത്രം വെടിക്കെട്ട്. ഗാനരചന മണിരാജ്, സംഗീതം എം കെ അർജുനൻ.

0: ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
1: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
4: യേശുദാസും മാധുരിയും പാടിയതാണ് അടുത്ത ഗാനം, ചിത്രം പറങ്കിമല. പി ഭാസ്കരന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം.

മുക്കുവനെ സ്നേഹിച്ച ഭൂതം ഈ ചിത്രത്തിലെ ഗാനമാണിനി പി ജയചന്ദ്രനും വാണി ജയറാമും പാടിയത്. ഗാനരചന അൻവർ സുബൈർ, സംഗീതം കെ ജെ ജോയ്.

തമ്പ് എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ഗായിക ഉഷ രവി. ഗാനരചന കാവാലം നാരായണ പണിക്കർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സുവർണ മലരുകൾ.
1: ആകാശവാണി കോഴിക്കോട്. ഇനി നാടകഗാനങ്ങളാണ്. ആദ്യം പ്രതീക്ഷ എന്ന നാടകത്തിന് വേണ്ടി ടി കെ പുഷ്പവല്ലി പാടിയ ഗാനം.

0: നാടകഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. സ്കൂൾ തുറക്കാനൊരുങ്ങവേ ജാഗ്രതയോടെ. ഖരമാലിന്യ സംസ്കരണ നിയമം 2026. ലോക സ്കിസോഫ്രീനിയ ദിനം. സപ്ലൈകോ ബക്രീദ് കിറ്റുകൾ നാളെ വരെ. കോഴിക്കോട് വിമാനത്താവളത്തിൽ ആന്റി ഹൈജാക്ക് പരിശീലനം. മധ്യവേനൽ അവധി കഴിഞ്ഞ് വിദ്യാർത്ഥികളെ വരവേൽക്കാനൊരുങ്ങുകയാണ് വിദ്യാലയങ്ങൾ. സ്കൂൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വിവിധ തലങ്ങളിൽ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. സ്കൂൾ തുറക്കുന്ന പശ്ചാത്തലത്തിൽ ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെന്റ് പുതിയ പദ്ധതിക്കും രൂപം നൽകിക്കഴിഞ്ഞു. ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് പുതിയ ലഹരി വിരുദ്ധ ദൌത്യത്തിന്

0: ജൂൺ 1 മുതൽ തുടക്കം കുറിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പോലീസിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ലഹരി ലഭ്യമാക്കുന്ന ഇടനിലക്കാരെ അടക്കം നിരീക്ഷിക്കാനും കർശന നടപടി സ്വീകരിക്കാനുമാണ് ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നമ്മുടെ സംസ്ഥാനത്ത് വളരെ വ്യാപകമായ തോതിലുള്ള മയക്കുമരുന്നിന്റെ പ്രചരണം ശക്തമാവുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഉള്ള കുട്ടികളെയാണ് അവരെ പരമാവധി ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയ ഒരു പദ്ധതി ആരംഭിക്കുക. ആ പദ്ധതി ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പേരിൽ ഒരു പദ്ധതി കേരള പോലീസ് ആരംഭിക്കുക. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ ഓപ്പറേഷൻസ് ആരംഭിക്കാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന ഏത് ഒരു വിവരവും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള ശക്തമായ നടപടി ഉണ്ടാകും. പ്രധാനമായും ഈ മയക്കുമരുന്ന് കേന്ദ്രങ്ങളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് മുൻതൂക്കം നൽകുന്നത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നവർ, മയക്കുമരുന്ന് സോഴ്സ്, ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ, അവരെയെല്ലാം കേരള പോലീസ് നിരീക്ഷണത്തിലാക്കുകയും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. കാരണം ഇത് നമ്മുടെ ഭാവി തലമുറയെ കരുതിയുള്ള ഒരു വലിയ ഓപ്പറേഷനാണ് കേരള പോലീസ് ഉടനടി ആരംഭിക്കുന്നത്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ നടപടികളുമാണ് വിശദമായ ഒരു പ്രോജക്ട് തന്നെ തയ്യാറാക്കി ആരംഭിച്ച് മുന്നോട്ട് പോകുന്നത്. ആര് ഈ ഡ്രഗുകൾ വിൽപ്പന നടത്തുന്നു, പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു, അവരുടെ മേൽ കർശനമായ നടപടി ഉണ്ടാകും, ശക്തമായ പോലീസ് നടപടി ഉണ്ടാകും.
0: വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ വാഹനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണ്. വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു. ഫിറ്റ്നസിന് പുറമെ വാഹന ഡ്രൈവർമാരുടെ പരിചയവും ഏറെ പ്രധാനമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ പ്രത്യേക നിർദ്ദേശങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. കോഴിക്കോട് RTO എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിലെ മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ അജിൽ കുമാർ CK.
2: വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്രയ്ക്ക് സ്കൂൾ അധികൃതർ ഏർപ്പെടുത്തുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെയും കേന്ദ്ര സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുകളുടെയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഉപേക്ഷ വരുത്തുന്ന വിദ്യാലയങ്ങൾക്കെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 2012 ഉത്തരവ് പ്രകാരം നടപടിയെടുക്കാവുന്നതാണ്. സ്കൂളിനും മാതാപിതാക്കൾക്കും വാഹനത്തിന്റെ സ്ഥാനം അറിയാനുള്ള GPS ട്രാക്കിംഗ് സിസ്റ്റം, പരമാവധി വേഗത 50 കിലോമീറ്റർ മണിക്കൂറിൽ നിജപ്പെടുത്തുന്ന സ്പീഡ് ഗവർണർ, മുൻ പിൻ ഉൾഭാഗം, ഡോർ എന്നിവ നിരീക്ഷിക്കാനുള്ള ക്യാമറകൾ, എമർജൻസി അലാറം സ്വിച്ച്, ഫയർ എക്സ്റ്റിംഗ്വിഷറുകൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ്, എമർജൻസി ഡോർ എന്നിവ നിർബന്ധമാണ്. ഡ്രൈവർമാർ, ആയമാർ എന്നിവരുടെ വാഹനത്തിലെ രീതികൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. വർഷത്തിലൊരിക്കൽ ബസ് ജീവനക്കാരുടെ കാഴ്ച, കേൾവി എന്നിവ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന സംവിധാനം ഒരുക്കേണ്ടതാണ്. ദിവസവും വിദ്യാർത്ഥികളുടെ സ്കൂൾ ബസ്സിലെ ഹാജർ നില പരിശോധിക്കേണ്ടതും ഹാജരില്ലാത്ത കുട്ടികളെപ്പറ്റി രക്ഷിതാക്കളോട് അന്വേഷിക്കേണ്ടതുമാണ്. റൂട്ട് പ്ലാൻ ഉണ്ടാക്കി തിരക്കുള്ള റോഡുകൾ ഒഴിവാക്കി സുരക്ഷിത റൂട്ട് തിരഞ്ഞെടുക്കേണ്ടതാണ്. കൃത്യസമയം പാലിച്ച് കുട്ടികളെ സ്കൂളിൽ എത്തിക്കുക. സ്കൂൾ അങ്കണത്തിൽ കുട്ടികൾ അലഞ്ഞു തിരിയുന്നത് ഒഴിവാക്കുക. ആയമാർ, അതായത് അറ്റൻഡർമാർ, ഡ്രൈവർമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകുക. വാഹനത്തിൽ കയറിയതും പുറത്തു ഇറങ്ങിയതുമായ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. വാഹനം നിർത്തിയ ശേഷം മാത്രം കുട്ടികളോട് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ പറയുക. കുട്ടികളുടെ ബാഗ് മുതലായവ മറിഞ്ഞു വീഴാത്ത വിധം റാക്കുകളിൽ വെക്കുക. വാഹനം നിർത്തിയതിന്റെ എതിർവശത്താണ് കുട്ടികളുടെ വീട് എങ്കിൽ അവരെ കൈപിടിച്ച് നമ്മുടെ വാഹനത്തിന്റെ പിറകിൽ കൂടെ റോഡ് മുറിച്ച് കടത്തുക. ഡ്രൈവർമാരും ആയമാരും പ്രഥമ ശുശ്രൂഷ പാഠം പഠിച്ചവരും അതിന്റെ പ്രായോഗിക പരിശീലനം നേടിയവരും ആയിരിക്കണം. കൂടാതെ കുട്ടികളോട് സൗഹാർദ്ദത്തിൽ പെരുമാറുന്നവരും ആയിരിക്കണം. രക്ഷിതാക്കൾ കുട്ടികളെ കൃത്യസമയത്ത് തന്നെ ഒരുക്കി ബസ് പിക്കപ്പ് പോയിന്റിൽ എത്തിക്കേണ്ടതും കുട്ടികൾ പോകുമ്പോഴും വരുമ്പോഴും റോഡിൽ ഇടതുവശത്ത് സുരക്ഷിത സ്ഥാനത്ത് ബസ് കാത്തു നിൽക്കേണ്ടതുമാണ്. ഡ്രൈവർമാർ തനത് വിഭാഗത്തിലെ മറ്റ് വാഹനങ്ങൾ ഓടിച്ച് 10 വർഷത്തിൽ കുറയാത്ത പരിചയമുള്ളവരായിരിക്കണം. ഗുരുതരമായ മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾ നടത്താത്തവരും അപകട കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടാത്തവരും മദ്യം, മയക്കുമരുന്ന്, മോശം പെരുമാറ്റം എന്നിവയ്ക്ക് ശിക്ഷിക്കപ്പെടാത്തവരും ആയിരിക്കണം. എല്ലാ ദിവസവും വാഹനത്തിന്റെ ലൈറ്റുകൾ, ടയറുകൾ, ഓയിൽ, വെള്ളം എന്നിവയുടെ ലീക്ക്, ബ്രേക്കിന്റെ കാര്യക്ഷമത, സ്റ്റിയറിംഗ്, ക്ലച്ച് എന്നിവ എല്ലാ ഡ്രൈവർമാരും പരിശോധിക്കേണ്ടതാണ്. ശരിയായ വിശ്രമം, എല്ലാ ദിവസവും ജോലിക്ക് ഹാജരാകും മുമ്പേ ഉറപ്പാക്കുക. കുട്ടികൾ മുഴുവൻ പേരും വാഹനത്തിൽ കയറി എന്ന് ഉറപ്പാകും വരെ വാഹനം സ്റ്റാർട്ട് ചെയ്യാതെ ആയയുടെ നിർദ്ദേശം ലഭിക്കും വരെ കാത്തിരിക്കുക. റോഡിൽ മഴവെള്ളം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മുന്നിലെ വാഹനത്തിൽ നിന്നും പതിവിൽ കൂടുതൽ അകലം പാലിക്കുക.
0: April 1 പ്രാബല്യത്തിൽ വന്ന പുതിയ ഖരമാലിന്യ സംസ്കരണ നിയമം ജില്ലാടിസ്ഥാനത്തിൽ നടപ്പാക്കി തുടങ്ങി. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പുതിയ നിയമത്തിലെ സംസ്കരണ രീതികളും തദ്ദേശ സ്ഥാപന തലത്തിലെ ആസൂത്രണവും സംബന്ധിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെയും ശുചിത്വ മിഷന്റെയും തദ്ദേശ വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്.

0: പുതിയ ഖരമാലിന്യ സംസ്കരണ നിയമത്തെക്കുറിച്ച് പരിശീലനത്തിന് നേതൃത്വം നൽകിയ ശുചിത്വ മിഷൻ കോഴിക്കോട് ജില്ലാ കോർഡിനേറ്റർ ഇ ടി രാഗേഷ്.
1: 2026 ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ 1/4/2026 മുതൽ രാജ്യമൊട്ടാകെ നിലവിൽ വന്നിരിക്കുകയാണ്. ഈ ചട്ടങ്ങൾ നിലവിൽ വരുന്നത് മുതൽക്ക് തന്നെ നമ്മളുടെ വീടുകളിലായാലും സ്ഥാപനങ്ങളിലായാലും 4 തരത്തിൽ മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കണം എന്നാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് ബയോ അഥവാ ജൈവ മാലിന്യങ്ങൾ, പ്രത്യേകമായും നോൺ ബയോ അഥവാ അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക്, പേപ്പർ മുതലായവ വേറൊരു രീതിയിലായിട്ടും, അതുപോലെ തന്നെ സാനിറ്ററി വേസ്റ്റ്, നമ്മളുടെ നാപ്കിൻ, ഡയപ്പർ പോലുള്ള മാലിന്യങ്ങൾ പ്രത്യേകമായി, മറ്റുള്ള സ്പെഷ്യൽ കെയർ മാലിന്യങ്ങൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള മാലിന്യങ്ങളെ പ്രത്യേകമായിട്ടും, ഇങ്ങനെ 4 ആയിട്ട് തരംതിരിച്ച് വീടുകളിൽ തന്നെ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ തന്നെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ നമ്മുടെ സംവിധാനത്തിൽ പലപ്പോഴും ഒരുമിച്ച് മാലിന്യങ്ങൾ എടുക്കുകയും അത് MCF വെച്ച് ഹരിത കർമ്മസേനയാണ് തരംതിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ പുതിയ റൂൾസ് വന്നതിന് ശേഷം MCF നടക്കുന്നത് 2ാം ഘട്ട തരംതിരിക്കലായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അതുകൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എല്ലാ ജനപ്രതിനിധികൾക്കും ഗ്രാമപഞ്ചായത്തുകളിലായാലും നഗരസഭകളിലായാലും ഈ തരംതിരിവ് സംബന്ധിച്ചും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണവും ജനങ്ങളിലേക്ക് അതിന്റെ അവയർനെസ് എത്തിക്കുന്നതിനുള്ള വിവിധ ക്യാമ്പയിനുകൾ നടപ്പാക്കേണ്ട ഉത്തരവാദിത്വവും അവരിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് അഥവാ വലിയ മാലിന്യ ഉൽപാദകരെ പ്രത്യേകമായിട്ട് തന്നെ ഈ റൂൾസ് പ്രകാരം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ പ്രത്യേകമായിട്ട് ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത്. ഒരു ദിവസം 100 കിലോഗ്രാം മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ 20,000 സ്ക്വയർ മീറ്ററിലേറെ വിസ്തീർണമുള്ള കെട്ടിടങ്ങളുള്ള അല്ലെങ്കിൽ 40,000 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് അവിടെ ജൈവ മാലിന്യം അവരുടെ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ സംസ്കരിക്കുന്നതിനാവശ്യമായ സംവിധാനം ഏർപ്പെടുത്തേണ്ടതുണ്ട്. മറ്റുള്ള മാലിന്യങ്ങൾ കൃത്യമായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുക്കുന്ന ശാസ്ത്രീയ സംവിധാനങ്ങളിലേക്ക് കൃത്യമായി അവർ കൈമാറുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതിനായി അവർ കേന്ദ്ര സർക്കാർ തയ്യാറാക്കുന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ വാർഷിക റിപ്പോർട്ട് നൽകുകയും അവരുടെ പ്രവർത്തനം ഈ പറഞ്ഞ ചട്ടങ്ങൾക്ക് അനുസൃതമാണെന്ന് പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ പരിശോധിച്ച് അവർക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട്. ഈ കാര്യങ്ങളിൽ തന്നെ ജില്ലാ പഞ്ചായത്തിന് കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിംഗ് ചുമതലയും അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിക്കുകയും അവരെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന പ്രത്യേക ചുമതലയും നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം പരാമർശിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. അതുകൂടാതെ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാന തലത്തിൽ ഒരു കമ്മിറ്റിയും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ജില്ലാ തലത്തിൽ ശുചിത്വ മിഷൻ, ജില്ലാ കോർഡിനേറ്റർ, ജോയിന്റ് ഡയറക്ടർ LSTD, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തുടങ്ങി വിവിധ വകുപ്പുകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്പെഷ്യൽ സെല്ലും രൂപീകരിച്ചിട്ടുണ്ട്.
0: May 24 ലോക സ്കിസോഫ്രീനിയ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ഘടകത്തിന്റെ സഹകരണത്തോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘടിപ്പിച്ച തെരുവ് നാടകങ്ങൾ ശ്രദ്ധേയമായി. സ്കിസോഫ്രീനിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ച് സമൂഹത്തിനുണ്ടാകേണ്ട അറിവും രോഗബാധിതർക്ക് സമൂഹം നൽകേണ്ട പിന്തുണയും വ്യക്തമാക്കുന്നതായിരുന്നു പരിപാടി. നേരത്തെ കണ്ടെത്തി ചികിത്സയും പിന്തുണയും നൽകിയാൽ രോഗബാധിതരിൽ ഉണ്ടാക്കാവുന്ന മാറ്റത്തെക്കുറിച്ച് അവബോധം പകരാനാണ് സ്കിസോഫ്രീനിയ ദിനം ആചരിക്കുന്നത്. സ്കിസോഫ്രീനിയെക്കുറിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കോഴിക്കോട് ഘടകം പ്രസിഡന്റ് ഡോക്ടർ സന്ധ്യ കുറുപ്പ്:
2: ഒരു വ്യക്തിയുടെ ചിന്ത, വികാരം, പെരുമാറ്റം, യാഥാർത്ഥ്യബോധം എന്നിവയെ സാരമായി ബാധിക്കുന്ന ഒരു മാനസിക അവസ്ഥയാണ് സ്കിസോഫ്രീനിയ. ഗ്രീക്ക് ഭാഷയിൽ സ്കിസോ എന്നാൽ സ്പ്ലിറ്റ് അഥവാ പിളർപ്പ് എന്നും ഫ്രൻ എന്നാൽ മൈൻഡ് എന്നാണും അർത്ഥം. പുരുഷന്മാരിൽ 15 വയസ്സിനും 25 വയസ്സിനും ഇടയിലും സ്ത്രീകളിൽ 25 വയസ്സിന് ശേഷവും രോഗലക്ഷണങ്ങൾ പ്രകടമാകാം. ഇത്തരം രോഗങ്ങൾ വരാനുള്ള പ്രധാന കാരണം തലച്ചോറിലെ ന്യൂറോണുകൾ പരസ്പരം ആശയവിനിമയം നടത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളായ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതായത് ഡോപ്പമിൻ, ഗ്ലൂട്ടമേറ്റ്, സെറട്ടോണിൻ എന്നിവയുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും രാസമാറ്റവുമാണ്. ഇത്തരം വ്യതിയാനങ്ങൾക്ക് ജനിതകപരമായ കാരണങ്ങളും പാരിസ്ഥിതിക ഘടകങ്ങളും കാരണമാകാറുണ്ട്. ഇത്തരം രോഗികൾക്ക് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നത് പോലെ തോന്നാം. അനാവശ്യ സംശയങ്ങൾ ഉണ്ടാകാം. ആളുകളിൽ നിന്ന് അകന്നു നിൽക്കാൻ തുടങ്ങാം. അല്ലെങ്കിൽ ജോലി, പഠനം, കുടുംബജീവിതം എന്നിവയിൽ താല്പര്യം കുറയാം. ഇന്ത്യയിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്കിസോഫ്രീനിയ പോലെയുള്ള രോഗങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ വിദ്യാഭ്യാസവും ആരോഗ്യ സൗകര്യങ്ങളും മുന്നിലായിട്ടും മാനസികാരോഗ്യ വിഷയങ്ങളിൽ ഇപ്പോഴും പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നു. ഇത് കുടുംബത്തിന് അപമാനമാണ്, ആളുകൾ എന്തു പറയും എന്ന ഭയത്തിൽ ചികിത്സ നേടാൻ വൈകുന്ന നിരവധി കുടുംബങ്ങളെ നാം കാണാറുണ്ട്. ഈ വൈകിപ്പിക്കൽ രോഗിയുടെ ജീവിതത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. സ്കിസോഫ്രീനിയ ബാധിച്ച ഒരാൾ സമൂഹത്തിൽ നിന്ന് അകന്നുപോകുന്നത് രോഗം കൊണ്ട് മാത്രമല്ല, പലപ്പോഴും സമൂഹത്തിന്റെ സമീപനമാണ് അവരെ കൂടുതൽ ഒറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ രോഗത്തെക്കുറിച്ചുള്ള അറിവിനൊപ്പം കരുണയും സഹാനുഭൂതിയും വളരെ അത്യാവശ്യമാണ്. ഇന്ന് ചികിത്സാ രംഗത്ത് വളരെ പുരോഗതികളുണ്ട്.

0: ഫലപ്രദമായ മരുന്നുകളും കൗൺസിലിങ്ങും പുനരധിവാസ സംവിധാനങ്ങളും കുടുംബത്തിന്റെ പിന്തുണയും ലഭിച്ചാൽ ഷിസോഫ്രീനിയ ബാധിച്ച പലർക്കും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനും പഠിക്കാനും ജോലി തേടാനും കുടുംബജീവിതം നയിക്കാനും കഴിയും. അതിനാൽ മാനസിക രോഗം ജീവിതാവസാനം എന്ന പഴയ ധാരണ നമ്മൾ ഉപേക്ഷിക്കണം. കേരളത്തിൽ കുടുംബ ബന്ധങ്ങൾ ശക്തമാണ്, അതാണ് നമ്മുടെ വലിയ ശക്തിയും. സ്കിസോഫ്രീനിയ ബാധിച്ച ഒരാൾക്ക് കുടുംബത്തിന്റെ സ്നേഹവും സഹനവും പിന്തുണയും ചികിത്സയുടെ ഭാഗമാണ്. രോഗിയെ കുറ്റപ്പെടുത്താതെ അവരെ കേൾക്കുകയും മനസ്സിലാക്കുകയും ചികിത്സയിൽ ഒപ്പമുണ്ടാവുകയും ചെയ്യുക വളരെ പ്രധാനമാണ്. രോഗത്തെയല്ല, രോഗിയെ കാണണം. ഭയത്തേക്കാൾ കരുണയും അവഗണനയ്ക്ക് പകരം പിന്തുണയും നമുക്ക് തിരഞ്ഞെടുക്കാം.
1: ബലിപെരുന്നാളിനോടനുബന്ധിച്ച് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും ഉറപ്പാക്കി സപ്ലൈകോ. പത്തിനം സാധനങ്ങൾ അടങ്ങിയ ബക്രീദ് സ്പെഷ്യൽ കിറ്റ് നാളെ വരെ ലഭ്യമാകും. 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. ബക്രീദ് കിറ്റിനെ കുറിച്ച് സപ്ലൈകോ കോഴിക്കോട് മേഖലാ മാനേജർ ഷെൽജി ജോർജ്.
2: ബക്രീദിനോടനുബന്ധിച്ച് സപ്ലൈകോ എല്ലാ വിൽപ്പനശാലകളിലും സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റ് വിവിധ ഉൽപ്പന്നങ്ങളും വിവിധ ഓഫറുകളോടെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് പ്രത്യേകമായി 1101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ ഉൾപ്പെടുന്ന ബിരിയാണി അരി, പഞ്ചസാര, അതുപോലെ ശബരിയുടെ ചായപ്പൊടി, പുട്ടുപൊടി, വിവിധ മസാല കറി പൗഡറുകൾ ഉൾപ്പെടെയുള്ള 1101 രൂപ വിലയുള്ള കിറ്റ്, ബക്രീദ് സ്പെഷ്യൽ കിറ്റ് 850 രൂപയ്ക്ക് ലഭ്യമാക്കി വരുന്നു. May 26 വരെയാണ് ഈ സ്പെഷ്യൽ കിറ്റ് ഓഫർ ലഭ്യമാകുക. ഉത്സവകാലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിലക്കയറ്റത്തിന് തടയിടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രധാനമായും സപ്ലൈകോ ഇത്തരത്തിലൊരു സജ്ജീകരണം ഉറപ്പാക്കിയിരിക്കുന്നത്.
1: കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആന്റി ഹൈജാക്ക് പരിശീലനം നടത്തി. വിമാനം ഹൈജാക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളെ നേരിടുന്നത് സംബന്ധിച്ച് ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായാണ് ആന്റി ഹൈജാക്ക് മോക്ക് എക്സസൈസ് നടത്തിയത്. വിമാനം ഹൈജാക്ക് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ പ്രവർത്തനക്ഷമത, പ്രതികരണ സമയം, വിവിധ ഏജൻസികളുടെ ഏകോപനം, കമാൻഡ് കൺട്രോൾ തുടങ്ങിയവയാണ് ഇതുവഴി വിലയിരുത്തിയത്. തുടർന്ന് വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെ വിശദമായ അവലോകന യോഗവും ചേർന്നു. പരിശീലനത്തെക്കുറിച്ച് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഓപ്പറേഷൻസ് വിഭാഗം മേധാവി മോൻ ടി ജോർജ്.
3: ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ നടത്തുന്ന ആന്റി ഹൈജാക്ക് എക്സസൈസ് വിമാനം തട്ടിക്കൊണ്ടുപോകൽ പോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ദേശീയ വ്യോമ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള സുരക്ഷാ പരിശീലനമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വിവിധ ഏജൻസികളുടെ ഏകോപിത പ്രതികരണ ശേഷി വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇത്തരം എക്സസൈസ് സഹായിക്കുന്നു. ഈ എക്സസൈസ് ഇന്ത്യയിലെ വ്യോമയാന സുരക്ഷ ഏജൻസിയായ BCS പുറത്തിറക്കുന്ന മാർഗനിർദ്ദേശങ്ങളുടെയും പ്രോട്ടോകോളിന്റെയും അടിസ്ഥാനമാക്കിയാണ് നടത്തുന്നത്. BCS നിർദ്ദേശിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ, യാത്രക്കാരുടെ സുരക്ഷ, അടിയന്തര ആശയവിനിമയം തുടങ്ങിയ ഘടകങ്ങൾ വിലയിരുത്തുന്നു. കോഴിക്കോട് വിമാനത്താവളത്തിൽ BCS പ്ലാനിന് അനുസൃതമായി എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, CASF, NSG, സംസ്ഥാന പോലീസ്, സംസ്ഥാന ദുരന്ത നിവാരണ സേന, ആരോഗ്യവകുപ്പ്, വിവിധ ആശുപത്രികൾ, ഇന്റലിജൻസ് ബ്യൂറോ, ഇമിഗ്രേഷൻ, കസ്റ്റംസ്, വിമാനത്താവള അഗ്നിശമന വിഭാഗം, എയർ ട്രാഫിക് കൺട്രോൾ, വിവിധ എയർലൈനുകൾ, GHA എന്നിവരെ ഉൾപ്പെടുത്തി ഈ എക്സൈസ് നടത്തി. BCS പ്രതിനിധിയും പങ്കെടുത്തിരുന്നു. എക്സൈസിന് ശേഷം വിവിധ ഏജൻസികളുടെ പങ്കാളിത്തവും പ്രതികരണവും വിലയിരുത്തുകയും ചെയ്തു. അടിയന്തര സാഹചര്യങ്ങളിൽ വിവിധ ഏജൻസികൾ തമ്മിലുള്ള ആശയവിനിമയം, പ്രതികരണ വേഗത, രക്ഷാപ്രവർത്തന കാര്യക്ഷമത എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ഇത്തരം മോക്ക് ഡ്രിൽ ഏറെ സഹായകരമാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
4: ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് May 25 ലോക തൈറോയിഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയിഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് വേൾഡ് തൈറോയിഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ, ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
2: May 25 എല്ലാ വർഷവും നമ്മൾ തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെ ലക്ഷണങ്ങളല്ല, പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആണ്. നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയിഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയിഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയിഡ് വളരെ നമുക്ക് ഈസിയായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
1: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയിഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിൻ്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിൻ്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ഗർഭധാരണ ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെയൊക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്.

0: അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിൻ്റെ സമയത്ത് മാത്രം തൈറോയിഡിൻ്റെ റിക്വയർമെൻറ്റ്, തൈറോയിഡ് ഹോർമോണിൻ്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിൻ്റെ ഹോർമോണിൻ്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ്, 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ, ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങൾ കൊണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ, ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം, നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന, തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. അത് പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കാപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികകൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിന് മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കാം.

0: ചെയ്യുന്നതായിരിക്കും നല്ലത്.
1: സാർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികൾ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തന ഗ്രന്ഥി ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയിഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയിഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച്

0: ബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ച വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയ്ഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡിൽ മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസ് ഇല്ലെന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാന്നുള്ളതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെയോ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ അടുത്ത മാസം 19 അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യാഥാർത്ഥ്യം പരിശോധിക്കുന്നതിന് വിദഗ്ധരുടെ സമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പൊതുധനസ്ഥിതി, 10 വർഷത്തിനിടയിലെ കടബാധ്യത, നികുതി പിരിവിലെ പരിമിതി, ധനമാനേജ്മെന്റിലെ പോരായ്മ എന്നിവ പരിശോധിക്കുന്ന സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാവും ധവളപത്രം പുറത്തിറക്കുക. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റ വിഷയവും ചർച്ചയായേക്കും. രണ്ടാഴ്ചക്കിടെ നാലാം തവണയും രാജ്യത്ത്

പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിച്ചത്. ഇതോടെ ഡൽഹിയിൽ പെട്രോൾ ലിറ്ററിന് 102 രൂപ 12 പൈസയും ഡീസൽ ലിറ്ററിന് 95 രൂപ 20 പൈസയും ആയി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരിക്കും പുരസ്കാര വിതരണം. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാനും വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി ഉഭയകക്ഷി ചർച്ച നടത്താനും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന അനിശ്ചിതത്വത്തിനിടയിൽ ക്വാഡ് യോഗം സുപ്രധാനമാണെന്ന് ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പെന്നി വോങ് അറിയിച്ചു. മഹാനായ വിപ്ലവകാരി രാഷ് ബിഹാരി ബോസിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി നടന്നു. അസാധാരണമായ സംഘടനാ വൈദഗ്ധ്യത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന് പുതിയ ഊർജ്ജം നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹമെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആസാദ് ഹിന്ദു ഫൗജ്, ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ലീഗ് എന്നിവ സ്ഥാപിച്ചും ഖദർ പ്രസ്ഥാനത്തിലൂടെ വിദേശമണിലും ഇന്ത്യക്കാരെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ മഹാനായ നേതാവായിരുന്നു രാഷ് ബിഹാരി ബോസെന്നും അമിത്ഷാ അനുസ്മരിച്ചു. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്ര സമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതിക്ക് സമാഗമത്തെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ വ്യക്തമാക്കി. ഗോത്ര സമുദായങ്ങളാണ് വനഭൂമിയുടെ യഥാർത്ഥ ഉടമകളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഗോത്രക്ഷേമ പദ്ധതികൾക്ക് 150,000 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. ജമ്മുകശ്മീരിലെ ശ്രീനഗർ, ഷോപ്പിയാൻ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ NIA റെയ്ഡ് തുടരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ ശൃംഖലകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ്. NIA, ജമ്മുകശ്മീർ പോലീസ്, CRPF എന്നിവ സംയുക്തമായാണ് റെയ്ഡ് നടത്തുന്നത്. CBSE 12ാം ക്ലാസ് പരീക്ഷ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർമൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ, ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21, 22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിട്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധ എന്നിവരുടെ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. NTA കെടുകാര്യസ്ഥത ആരോപിച്ച് യുണൈറ്റഡ് ഡോക്ടേഴ്സ് ഫ്രണ്ട്, ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ എന്നിവയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ CUET UG മാറ്റിവെച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 28 ബലിപെരുന്നാൾ ആയതിനാലാണ്

ആണ് മാറ്റം. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് എൻ ടി എ കേന്ദ്രങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, മൈ ജി ഒ വി ഓപ്പൺ ഫോറം എന്നിവ വഴിയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അങ്കണവാടികളിലെ സൗകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്കണവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPSC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കാഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കും. കണ്ണമ്മൂല വാർഡിൻ്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 CCTV ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി മുരളീധരൻ. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്രയാരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുമ്പ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുക. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്ന് പേരിട്ട സ്ഥാപനം ഉച്ചയ്ക്ക് വി മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വിരമിച്ച ആർട്ടിസ്റ്റ് ശിവരാമൻ തയ്യാറാക്കിയ മെഡിക്കൽ മോഡലുകളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിൻ്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ തുടരുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് വരുന്നവ വാഴച്ചാലിലും തടയും. ഇന്നലെ വൈകിട്ട് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥൻ്റെ സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കാട് നടത്തും. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു 88-കാരനായ അദ്ദേഹത്തിൻ്റെ അന്ത്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:34. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: FM 103.6 Real FM.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണ്ണവില
1: എന്നും രാവിലെ 10:30
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1 പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തെരുവു നായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് മിനായിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിന് മുന്നോടിയായി സംസ്ഥാനത്തെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിന് സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച യാഥാർത്ഥ്യം പരിശോധിക്കുന്നതിന് വിദഗ്ധരുടെ സമിതിക്ക് ഗവൺമെന്റ് രൂപം നൽകി. സംസ്ഥാനത്തിന്റെ പൊതു ധനസ്ഥിതി, 10 വർഷത്തിനിടയിലെ കടബാധ്യത, നികുതി പിരിവിലെ പരിമിതി, ധന മാനേജ്മെന്റിലെ പോരായ്മ എന്നിവ പരിശോധിക്കുന്ന സമിതിയുടെ റിപ്പോർട്ടിന് ശേഷമാവും ധവളപത്രം പുറത്തിറക്കുക. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1 പ്രതി മേച്ചേരിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. സ്ഥലത്തുണ്ടായിരുന്നുവെന്നും എന്നാൽ മധുവിനെ ഉപദ്രവിച്ചിട്ടില്ലെന്നും ഹുസൈൻ വാദിച്ചു. ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും പ്രതികൾ പുറത്തിറങ്ങുന്നത് ജീവന് ഭീഷണിയാണെന്നും കാണിച്ച് മധുവിന്റെ കുടുംബം നൽകിയ അപ്പീൽ അല്പസമയത്തിനകം കോടതി പരിഗണിക്കും. 2018 February 22 അട്ടപ്പാടി ചിണ്ട ൂരിലെ മാനസിക വെല്ലുവിളി നേരിടുന്ന മധു എന്ന യുവാവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് ഒരു കൂട്ടം ആളുകൾ കാട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു. മധുവിനെ ക്രൂരമായി മർദ്ദിക്കുകയും മരത്തിൽ കെട്ടിയിട്ട് ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. 1 പ്രതി ഹുസൈന്റെ ശിക്ഷ നടപ്പാക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. മധുവിനെ കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന സംഘത്തിൽ ഹുസൈൻ ഉണ്ടായിരുന്നില്ല എന്ന വാദം കോടതി സ്വീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കെടുത്തരുതെന്നും നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് മീറ്റ് ദ പ്രസിൽ അറിയിച്ചു. ആവശ്യമായ മരുന്നുകൾ ആശുപത്രികളിൽ കരുതി വയ്ക്കണം. ശസ്ത്രക്രിയകളിൽ ഡോക്ടർമാർ കർശന സർജിക്കൽ പ്രോട്ടോകോൾ പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു.

പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കൂടുതൽ സൌകര്യം ഉറപ്പാക്കി മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികളെ റഫർ ചെയ്യുന്നത് കുറയ്ക്കുമെന്നും മുരളീധരൻ അറിയിച്ചു. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യത്തിലായിരിക്കും പുരസ്കാര വിതരണം. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി Dr. S. Jayshankarന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ Washington DC നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. ആഗോള അനിശ്ചിതത്വത്തിനിടയിൽ ക്വാഡ് യോഗം സുപ്രധാനമാണെന്ന് ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായി പുറത്തിറക്കിയ ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പെന്നിവോങ് അറിയിച്ചു. ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്ന് ഗോത്രസമുദായങ്ങളെ ഒഴിവാക്കാൻ കേന്ദ്രം പ്രത്യേക വ്യവസ്ഥകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗോത്രവിഭാഗങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്ന് ന്യൂഡൽഹിയിൽ ജൻജാതി സാംസ്കൃതിക സമാഗത്തെ അഭിസംബോധന ചെയ്യവേ അമിത്ഷാ വ്യക്തമാക്കി. ഗോത്രസമുദായങ്ങളാണ് വനഭൂമിയുടെ യഥാർത്ഥ ഉടമകളെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഗോത്രക്ഷേമ പദ്ധതികൾക്ക് 150,000 കോടി രൂപ മാറ്റിവച്ചിട്ടുണ്ടെന്നും അമിത്ഷാ പറഞ്ഞു. തെരുവു നായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ആനിമൽസ് ആർ പീപ്പിൾ ടു എന്ന NGO ഹർജിയാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. ജസ്റ്റിസുമാരായ വിക്രംനാഥും സന്ദീപ് മേത്തയും ഹർജിക്കാരോട് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. സുപ്രീംകോടതി വിധി തെരുവു നായ്ക്കളെ വിവേചനരഹിതമായി കൊല്ലാൻ ഇടവരുത്തുമെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതിയിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ CUET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. 28 ബലിപെരുന്നാൾ ആയതിനാലാണ് മാറ്റം. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NTA കേന്ദ്രങ്ങൾ പറഞ്ഞു. 2 ആഴ്ചയ്ക്കിടെ 4-ാം തവണയും രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. പെട്രോൾ ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവഴിയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയോടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. ചലച്ചിത്രതാരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. സർവകലാശാല സംഘടിപ്പിച്ച പ്രത്യേക ബിരുദദാന ചടങ്ങിൽ ചാൻസലർ കൂടിയായ ഗവർണറാണ് ബഹുമതി സമ്മാനിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. John ചടങ്ങിൽ പങ്കെടുത്തു. നാഗസ്വര മാന്ത്രികൻ തിരുവിഴ ജയശങ്കറിനും ചടങ്ങിൽ ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി N. Shamsuddin പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ +1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കുന്നത്.

ഉറപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജനങ്ങൾ BJP നേതൃത്വം നൽകുന്ന മൂന്നാം ബദലിന് അംഗീകാരം നൽകി തുടങ്ങിയെന്നും ഈ മുന്നേറ്റത്തെ ഇനി ആർക്കും തടഞ്ഞു നിർത്താനാവില്ലെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ പറഞ്ഞു. BJP കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിജയം നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിന് ലഭിച്ച അംഗീകാരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾ മറികടക്കാൻ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമ്പോൾ രാഷ്ട്രീയം കളിക്കരുതെന്നും പ്രതിസന്ധിയിലെ ഒരുമയാണ് രാജ്യത്തിന്റെ കരുത്തെന്നും സജീവൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 വൈകിട്ട് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവി അടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. കോഴിക്കോട് ജില്ലാ കലക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ കലക്ടർ സ്നേഹികുമാർ സിംഗിന് പുതിയ കലക്ടറെ ഉപഹാരം നൽകി സ്വീകരിച്ചു. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായികരംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന May 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ June 19 അവതരിപ്പിക്കും. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതകക്കേസിൽ ഒന്നാം പ്രതിയെ വെറുതെ വിട്ട ഹൈക്കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിരത്തുകെടുത്തരുതെന്നും മന്ത്രി കെ മുരളീധരൻ. തെരുവ് നായ്ക്കിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ ഹർജി സുപ്രീംകോടതി നിരസിച്ചു. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
1: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ

0: പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെ ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം നടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ US ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
2: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. May 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024-ലാണ് ടൂർണമെന്റ് നടന്ന May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന

0: സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂടി. രണ്ടാഴ്ചക്കിടെ നാലാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76279, നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23964, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. June 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും US വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയെന്ന സാമൂഹിക മാധ്യമ പ്രചാരണം കേന്ദ്രം നിഷേധിച്ചു. ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് മാത്രം വസ്തുതകൾ പരിശോധിച്ചുറപ്പിക്കണമെന്ന് ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. റാഷ് ബിഹാരി ബോസിന്റെ ജന്മവാർഷികത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണ സംഘടനാ വൈദഗ്ധ്യത്തിലൂടെ സ്വാതന്ത്ര്യസമരത്തിന് ബോസ് പുതിയ ഊർജ്ജം പകർന്നു നൽകിയെന്ന് അമിത്ഷാ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തെരുവ് നായ്ക്കളെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദയാവധത്തിന് വിധേയമാക്കാമെന്ന വിധിക്കെതിരെ നൽകിയ അപേക്ഷ സുപ്രീംകോടതി നിരസിച്ചു. ആനിമൽസ് ആർ പ്യൂപ്പിൾ ടു എന്ന NGO നൽകിയ ഹർജിയാണ് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് സ്വീകരിക്കാൻ വിസമ്മതിച്ചത്. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കണമെന്നും രോഗികളെ നിലത്ത് കിടത്തരുതെന്നും നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ആവശ്യമായ മരുന്നുകൾ ആശുപത്രികളിൽ കരുതി വയ്ക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. CPIM പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിലെ ചർച്ചകൾ എന്ന പേരിൽ ചില മാധ്യമങ്ങളിലൂടെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് പ്രചരിപ്പിക്കുന്നതെന്ന് പയ്യന്നൂർ ഏരിയ സെക്രട്ടറി പി സന്തോഷ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന് സന്തോഷ് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട്. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കോഴിക്കോട് ജില്ലാ കളക്ടറായി MS മാധവിക്കുട്ടി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പുതിയ കളക്ടറെ ഉപഹാരം നൽകി സ്വീകരിച്ചു. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPയുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുന്നതിനും സ്വകാര്യ ഭൂമിയുടെ ഡൈവേർഷൻ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കുന്നതിനും എതിരെയായിരുന്നു മാർച്ച്. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഫോൺ നമ്പറുകൾ പറയാം: 2366617 4, മറ്റൊരു നമ്പർ 2366617 6, STD കോഡ് 0495, ഒരു മൊബൈൽ നമ്പർ കൂടിയുണ്ട്: 9447 4848 00. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി: 9447 4848 00. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാവുന്നതാണ്. ഇന്നത്തെ ഗാനോത്സവത്തിലെ ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം 6 തമ്പുരാൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവന, രവീന്ദ്രൻ്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി താമരശ്ശേരിയിൽ നിന്നും ഷൈമ വിനോദിന്റെ ഇഷ്ടഗാനമാണ് പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം ചന്ദ്രകാന്തം. ശ്രീകുമാരൻ തമ്പിയുടെ ഭാവന. എം എസ് വിശ്വനാഥന്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി ആരാമ്പ്രത്ത് നിന്ന് മാധവന്റെ ഇഷ്ടഗാനം കേൾക്കാം. യേശുദാസ് ആലപിച്ചത്, ചിത്രം മൂന്ന് പൂക്കൾ, പി ഭാസ്കരന്റെ രചന, ടി കെ പുകഴേന്തിയുടെ സംഗീതം.
2: കൺമുനയാലേ ചീട്ടുകൾ കശക്കി നമ്മളിരിപ്പൂ കളിയാടാൻ, പെണ്ണേ കളിയിൽ തോറ്റു ഞാൻ കണ്ണീർ.

0: The Real FM 103.6.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിൽ ഇനി യേശുദാസ് പാടിയ ഗാനം ചിത്രം ചട്ടമ്പി കല്യാണി. ശ്രീകുമാരൻ തമ്പിയുടെ ഭാവന, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പുതിയകാവുമുക്കിൽ നിന്നും പ്രഭാകരൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ഗാനോത്സവത്തിൽ ഇനി ചിത്രം വിവാഹിത. ഈ ഗാനം ആവശ്യപ്പെട്ടത് താമരശ്ശേരിയിൽ നിന്ന് ഷാൻ കട്ടിപ്പാറ.
2: സുമംഗലി നീ ഓർമ്മിക്കുമോ?

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ചെലവൂരുള്ള ബീനയുടെ ഇഷ്ടഗാനമിത. യേശുദാസ് പാടിയത്. ചിത്രം അയലത്തെ സുന്ദരി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, ശങ്കർ ഗണേഷ് ഈണമിട്ടിരിക്കുന്നു.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കേൾക്കാം വയലാർ എഴുതി ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയത്. ചിത്രം ഗംഗാസംഗമം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ചൂലൂർ പാലക്കാടിയിൽ നിന്ന് വാസന്തി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം കോപ്പയിൽ നിന്ന് ദേവരാജൻ ആവശ്യപ്പെട്ട ഗാനം, യേശുദാസും വാസന്തയും പാടിയത്. ചിത്രം ഇത് മനുഷ്യനോ, ശ്രീകുമാരൻ തമ്പിയുടെ ഭാവന, എം കെ അർജുനന്റെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം യേശുദാസും സുജാതയും പാടിയത് ചിത്രം യോദ്ധ. വിചിത്രമലയുടെ രചന, എ ആർ റഹ്മാന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു പയ്യോളിൽ നിന്ന് ഹരീഷ്.

റിയലഫമിൽ നിന്നും ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഉത്സവം എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് യേശുദാസ്, പൂവച്ചൽ ഖാദറുടെ വരികൾക്ക് എ ടി ഉമ്മറിൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് താനൂരിൽ നിന്ന് ചന്ദ്രൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഇനി കേൾക്കാം യൂസഫ് അലി കേച്ചേരിയുടെ രചനയ്ക്ക് ബോംബെ രവി ഈണം പകർന്ന ഗാനം, യേശുദാസും സംഘവും പാടിയത്. ചിത്രം സർഗം. ഈ ഗാനം ആവശ്യപ്പെട്ട് വിളിച്ചത് കൊയിലാണ്ടി കൊല്ലത്ത് നിന്ന് രാജൻ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കുമാരസംഭവം എന്ന ചിത്രത്തിനുവേണ്ടി പി മാധുരി പാടിയ ഗാനമിത, ഒ എൻ വി കുറുപ്പിന്റെ രചന, ജി ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ബോധീശ്വരത്തിൽ നിന്ന് ദേവി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ അവസാനമായി ബിച്ചിത്രമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ചമ്പക്കുളം തച്ചൻ. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു കോട്ടൂരിൽ നിന്ന് ഷിജി.

പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒപ്പം ഈ പരിപാടി ആസ്വദിച്ചവർക്കും റിയൽ FM ൻ്റെ നന്ദി.

0: Round 1 matches. The tournament will officially begin at 8:30 p.m. IST. For the first time in its 13-year history, the Super Tournament has moved from Stavanger to the capital city of Oslo, hosting its matches at the iconic Deichman Bjørvika Public Library. India created history at the International Association of Ultra Runners 24-Hour Asia Oceania Championships held in Japan. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards at Rashtrapati Bhavan in New Delhi this evening. Supreme Court seeks responses from Centre, NTA and CBI in NET paper leak case, says lessons still not learnt from earlier paper leak cases. Assam Assembly introduces Uniform Civil Code Bill. IMD issues yellow alert in Delhi for next 3 days. Heat wave conditions to also persist over Haryana, Bihar, Madhya Pradesh, Odisha and Telangana. And Norway Chess 2026 tournament to begin in Oslo this evening. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: നഗരകോണിലെ ഇടുങ്ങിയ മുറിയിൽ ദുരിതപൂരിതമായ ജീവിതം നയിച്ചിരുന്ന റസ്കോൾനിക്കോവ് ഒരു പലിശക്കാരിയെ കൊന്നു കൊള്ള ചെയ്യുന്നു. പക്ഷേ സ്വന്തം മനസ്സിന്റെ കോടതിയിൽ അയാൾ പിച്ചി ചീന്തപ്പെടുകയാണ്. സ്ഥലം റഷ്യയിലെ പീറ്റേഴ്സ്ബർഗ്. ദാരിദ്ര്യം അനുഭവിച്ച് മകനെ പട്ടണത്തിൽ പഠിക്കാനയച്ച അമ്മയും പെങ്ങൾ ഡോണിയയും നിക്കോവിനെ കാണാനെത്തുന്നു. സുന്ദരിയായ പെങ്ങൾ ഡോണിയയെ ലൂഷൻ എന്ന പണക്കാരൻ കെട്ടാനുറപ്പിച്ചിരുന്നു എങ്കിലും അയാളുടെ വല്യഭാവം പിടിക്കാത്ത നിക്കോവ് അയാളെ പിണക്കി അയച്ചു. ഡോണിയയുടെ കല്യാണം പ്രതിസന്ധിയിലായത് നിക്കോവിൻ്റെ അമ്മയെ പ്രയാസത്തിലാക്കുന്നു. അമ്മ കടം വാങ്ങിക്കൊടുത്ത പണം നിക്കോവ് മർമലഡോവ് എന്ന ഒരു കുടിയന്റെ ശവസംസ്കാരത്തിന് നൽകുന്നു. നിക്കോവിന്റെ വിചിത്ര സ്വഭാവം കണ്ട അമ്മ ആശങ്കാകുലയാണ്. കൊലപാതകത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നിക്കോവിന്റെ ഒരു വശത്ത് മനസ്സു തണുപ്പിക്കുന്ന മാതൃവാത്സല്യം, മറുവശത്ത് ചുട്ടുപൊള്ളിക്കുന്ന ചിന്താകുലങ്ങൾ.
4: ലൂഷിൻ വന്നിരുന്നു.
5: അവർ എന്തോ അഭിപ്രായ വ്യത്യാസത്തിലാണ് പിരിഞ്ഞത്. രോഗം കൊണ്ടുള്ള
4: അവൻ രോഗിയാകുന്നതിന് മുമ്പ് ആ നിശ്ചയം കഴിഞ്ഞിരുന്നല്ലോ.
5: നന്നായി.
4: അപ്പോ നല്ല അഭിപ്രായമാണോ റസു നിനക്കും?
5: നിങ്ങളുടെ മകളുടെ ഭാവി വരനെ കുറിച്ച് മറ്റൊരു അഭിപ്രായം എനിക്ക് പറയാനൊക്കുമോ?
4: റസുവിന് തീർച്ചയായും അഭിപ്രായം കാണും. തുറന്നു പറയേ.
5: ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല, ഡോണിയെ സ്വന്തം ഇഷ്ടാനുസരണം ആ മനുഷ്യന് സ്വീകരിച്ചതല്ലേ. ഇന്നലെ രാത്രി ഞാൻ അയാളെ കുറിച്ച് മോശമായി പറഞ്ഞത് മദ്യലഹരി മൂത്തത് കൊണ്ടാണ്. ക്ഷമിക്കണം.
4: അത് ശരിയല്ലേ, ഇന്നലെ പറഞ്ഞത് തുറന്നു പറഞ്ഞതല്ലേ.
5: ഇന്നലെ രാത്രി എന്റെ ബോധം തീരെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാൻ അതോർത്ത് ലജ്ജിക്കുകയാണ്.
4: റസു, നിനക്കറിയാമോ, ഡോണിയ, ഞാനിവനോട് എല്ലാം തുറന്നു പറയട്ടെ.
6: പറയൂ അമ്മേ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്.
4: ഇന്ന് അതിരാവിലെ ഞങ്ങൾക്ക് ലൂഷിന്റെ ഒരു കത്ത് കിട്ടി. ഞങ്ങളുടെ വരവിനെക്കുറിച്ച് അറിയിച്ചതിനുള്ള മറുപടി. അയാൾ ഞങ്ങളെ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാക്ക് തന്നിരുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അയാൾക്ക് പകരം ഒരു വേലക്കാരനെയാണ് ഇവിടുത്തെ വിലാസം കൊടുത്തു.

0: തയ്ച്ചത്. കൂട്ടിക്കൊണ്ടുപോകാൻ വന്നയാൾ ഒരു കത്ത് തന്നു. അതിലെല്ലാം ഉണ്ട്.
1: പ്രിയപ്പെട്ട മാഡം, നാളെ രാത്രി 8 മണിക്ക് നിങ്ങളുടെ താമസ സ്ഥലത്ത് ഞാനെത്തും. നമ്മുടെ കൂടിക്കാഴ്ച സമയത്ത് നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാകരുത്. ഇന്നലെ രോഗിയായ അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അസാധാരണവും ക്രൂരവുമായ രീതിയിൽ അയാൾ എന്നെ അപമാനിച്ചു. ഒരു മദ്യപാനിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അയാളെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അയാളുടെ ദുർനടപ്പുകാരിയായ മകൾക്ക് ശവദാഹത്തിന്റെ പേരിൽ 25 റൂബിൾ അവൻ നൽകി. നിങ്ങൾ അത്രയും പണമുണ്ടാക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമം തോന്നി.
2: ഇത് ദീർഘമായൊരു കത്താണല്ലോ. കാണേണ്ടത് കണ്ടു.
0: ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറ.
2: ഞാൻ എന്ത് പറയാൻ?
0: ഞങ്ങളെ വന്ന് കാണരുതെന്ന് എന്റെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലൂഷിനെ നിരസിക്കണമെന്ന് അവൻ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോ അവനെ സ്വീകരിക്കരുതെന്ന് ഞങ്ങൾക്ക് ലൂഷിൻ ഉത്തരവ് തന്നിരിക്കുന്നു.
2: അമ്മേ, ഡോണിയെ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ചെയ്യുക.
0: അവളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് മാത്രം അറിയാം. ലൂഷിൻ വരുമ്പോൾ നിക്കോ ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാനാണെങ്കിൽ അവൻ ഈ കത്ത് കാണിച്ചു കൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല.
2: ഇതാകപ്പാടെ കുഴഞ്ഞ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം?
0: എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒഴിവാക്കണം. കാരണം അവൻ അത്ര ദേഷ്യത്തിലാണ്.
2: അവൻ പൊട്ടിത്തെറിക്കും. അവനെ തടുക്കാനും പറ്റില്ല.
0: മരിച്ചുപോയ ആ കുടിയനും അയാളുടെ പിഴച്ച മകളും ആരാണ്? അവന്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ എന്തിനാണ് അവൾക്ക് കൊടുത്തത്?
2: ഇന്നലെ അവൻ എന്തോ സൂചിപ്പിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല.
0: ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഉടനെ അവന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവമേ, 10 മണി കഴിഞ്ഞു. ഡോണിയ, നമുക്ക് പുറപ്പെടാം. ഇനിയും വൈകിയാൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും അവനോട് ദേഷ്യത്തിലാണെന്ന് കരുതും.
2: ശരിയാണ്, എന്നാൽ നമുക്ക് വേഗത്തിൽ ഇറങ്ങാം.
3: ഓ അമ്മ,
0: ഡോക്ടർ സോസിമോ എങ്ങനെയുണ്ട്?
3: വിശേഷിച്ചൊന്നുമില്ല, ഇപ്പോൾ സുഖമാണ്, വളരെ സുഖം. കണ്ടില്ലേ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്?
4: എനിക്കൊന്നുമില്ലമ്മേ, ഇപ്പോൾ എനിക്ക് പൂർണ്ണ സുഖം തോന്നുന്നു. അല്ല, റസുമിക്കനൊന്നും പറയുന്നില്ല.
2: നിക്കോവ്, ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കില്ല.
3: ഇന്നത്തെ ഇയാളുടെ സ്വഭാവം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എന്തെങ്കിലും ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്.
4: എനിക്ക് കൂടിയും കുറഞ്ഞുമാണ് അസുഖം വരുന്നത്.
3: ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ അസുഖം എത്ര വേഗം പൂർണ്ണമായി മാറുമെന്ന കാര്യം നിങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
4: അതെ, ഞാൻ ഉടനെ തന്നെ സർവകലാശാലയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകും.
0: ഇന്നലെ ഡോക്ടർ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്.
4: എന്ത്, ഇന്നലെ രാത്രി നിങ്ങളെ കണ്ടിരുന്നോ?
3: നീണ്ട യാത്രയ്ക്ക് ശേഷം അല്പം പോലും നിങ്ങൾ ഉറങ്ങിയില്ലേ?
0: മോനെ, അത് 2 മണിവരെയല്ലേ. ഞാനും മോളും വീട്ടിലിരിക്കുമ്പോഴും 2 മണിക്ക് മുമ്പേ ഉറങ്ങാറില്ല.
4: എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഡോക്ടർ. ഫീസിന്റെ കാര്യം പോട്ടെ, അത് സൂചിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ടാവാൻ കാരണമെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രത്യേക ശ്രദ്ധയല്ലേ എന്റെ കാര്യത്തിൽ പുലർത്തിയത്?
2: അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്, അതുകൊണ്ടാണ്.
3: നിങ്ങൾ എന്റെ ആദ്യത്തെ രോഗിയാണ്. സ്വന്തം കുട്ടികളെ പോലെ ആദ്യത്തെ രോഗികളെ സ്നേഹിക്കാൻ പരിശീലിക്കുകയാണ് ഞാൻ. ചിലർ അവരുമായി പ്രണയത്തിലകപ്പെടുകയും ചെയ്യുന്നു.

0: കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല.
1: ഞാൻ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. റസുമഹിൻ, ഇവൻ എന്നിൽ നിന്ന് അപമാനവും ബുദ്ധിമുട്ടുമല്ലാതെ യാതൊന്നും ലഭിച്ചിട്ടില്ല.
0: എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത്!
1: എന്തായാലും ഇന്നലെ അമ്മ എന്നെ കാത്തേറെ നേരം ഇവിടെ ഇരുന്നു.
2: ഞാൻ എന്റെ ജീവനെക്കാളും നിന്നെ സ്നേഹിക്കുന്നു മോനെ.
1: അമ്മേ, അതെനിക്കറിയാം. എന്റെ ഭാഗ്യമാണമ്മ.
2: മോനെ, നിന്നെ ഓർക്കാത്ത നാളുകളില്ല. നിന്നെ ഇന്നലെ കാണാതിരുന്നപ്പോൾ ഞാൻ തിന്ന തീക്ക് കണക്കില്ല.
1: അമ്മേ, അമ്മ ഇപ്പോഴും എന്നെ ഒരു ചെറിയ കുട്ടിയായി കാണുന്നു.
2: അമ്മമാർക്ക് മക്കൾ കുട്ടികൾ തന്നെയാണ്, എത്ര വലുതായാലും. നീ ഭയങ്കര പനിയായി കിടക്കുകയാണെന്നാ നസ്താസ്യ പറഞ്ഞത്. ആരോടും പറയാതെ ഒരു പോക്ക് വെച്ചു കൊടുത്താൽ പേടിക്കത്തില്ലേ?
1: ഞാൻ എവിടൊക്കെ പോകുന്നെന്ന് ആരോടും പറയാറില്ലമ്മേ.
2: നിന്റെ അച്ഛന്റെ സുഹൃത്ത് ലെഫ്റ്റനന്റ് പൊട്ടഞ്ചിക്കോവിന്റെ ദുരന്തം അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഭയങ്കര പനിയുള്ളപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഓടി മുറ്റത്തുള്ള ഒരു കിണറ്റിൽ വീണു. പിറ്റേന്നാണ് ശരീരം വലിച്ചു കയറ്റിയത്.
1: അത് കാര്യങ്ങൾ പെരിപ്പിച്ചു കാണുന്നതുകൊണ്ടാണ്.
2: ഞങ്ങളുടെ അവസ്ഥ നീയൊന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് നിന്നെയും കാണാൻ കഴിയാതെ വരുമ്പോഴുള്ള അവസ്ഥ.
1: അത് പോട്ടെ, എന്തായാലും കണ്ടല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നിങ്ങളെ വന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്നതല്ല എന്ന് അമ്മയും ഡോണിയും വിചാരിക്കരുത്. നിങ്ങൾ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
3: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ, കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് ഉച്ചകഴിഞ്ഞ് 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയെ എത്തുന്നത് പിന്നണി ഗായിക JR ദിവ്യാ നായർ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം. ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്. വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: ബെനീസിയ ബാത്ത്വെയർസ്.
3: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
5: കോഴിക്കോട്.

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ ഗൈനക്കോളജിസ്റ്റുകളുടെ പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്.
1: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
4: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ഗസൽ.

103.6 Real FM. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45 ആരംഭിക്കും.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:35. 438.6 മീറ്ററിൽ 684 kHz ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. വടക്കുനാഥൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: പകൽപൂരം എന്ന ചിത്രത്തിനു വേണ്ടി കെ എസ് ചിത്ര പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.
1: വേണ്ട, കളത്തിന് പുറത്തിറങ്ങ്.
2: പൂവ്
1: അശുദ്ധമാക്കണ്ട, പുറത്തിറങ്ങാനാ പറഞ്ഞത്.
2: അശുദ്ധോ? എനിക്കോ? ആഹാ, കാര്യം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ അശുദ്ധക്കാരിയായോ? എന്നാ വേണ്ട.

വാൽക്കണ്ണാടി എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സുജാതയും പാടിയ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാഷ്ട്രപതി ഭവനിൽ പത്മ പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്ന ചടങ്ങിന്റെ തത്സമയ പ്രക്ഷേപണം ഡൽഹിയിലെ.

0: भूले। तकनीकी टीम के सदस्य थे अशोक कुमार मिश्र, कमल सिंह और हेमराज मीणा। ओब इंचार्ज हमारे साथ तुषार पराशर और इस कार्यक्रम के प्रोड्यूसर प्रमोद कुमार। मैं महेंद्र सिंह लालस अपनी साथी कमेंटेटर लालिमा अनेजा डैंग के साथ अब आपको लिए चलता हूं आकाशवाणी के स्टूडियो वापस। नमस्कार।
1: രാഷ്ട്രപതി ഭവനിൽ ശ്രീമതി ദ്രൗപദി മുർമു 2025 പത്മപുരസ്കാരങ്ങൾ സമ്മാനിച്ച പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്.
2: പത്ത് ലക്ഷത്തിന്റെ ലോട്ടറി എനിക്കോ?
3: വ്യാജ ഓഫറുകളെ സൂക്ഷിക്കൂ.
4: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം അകേലേഹം അകേലേത്തും ഉദിത് നാരായണനും അൽക്കായാഗ്നിക്കും പാടിയ ഗാനം.

ആകാശവാണി കോഴിക്കോട്. ഹിന്ദി ചലച്ചിത്രഗാനം സമാപിച്ചു. അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്. തിരുവനന്തപുരം റിലേ.

0: പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഈ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ച പരിമിതി, ശ്രവണ പരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5 ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഇ വിദ്യ പദ്ധതിയുടെ 6 ഉപവിഭാഗം. IIT പാൽ എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ, ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
2: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. President Draupadi Murmu today conferred Padma Awards to 66 eminent personalities for the year 2020.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ

ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ. അവതരണം ലക്ഷ്മി ശ്രീ വിജയ.

കോട്ടയം ജില്ലയിൽ കൺസ്യൂമർ ഫെഡ് സ്കൂൾ വിപണി പ്രവർത്തനം ആരംഭിച്ചു. പഠനോപകരണങ്ങൾ 10 മുതൽ 60% വരെ വിലക്കുറവിൽ ലഭിക്കും. സ്കൂൾ തുറക്കുന്ന സമയത്തെ വിലക്കയറ്റം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ വിപണി തുടങ്ങിയിരിക്കുന്നത്. ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, ത്രിവേണി നോട്ട്ബുക്കുകൾ, ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയ പഠനോപകരണങ്ങൾ ഇവിടെ ലഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ജൂൺ 15 വരെയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ അനശ്വര തിയേറ്റർ ഇനി ഓർമ്മകളിൽ. പതിറ്റാണ്ടുകളായി കോട്ടയം ജില്ലക്കാർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ തിയേറ്റർ പ്രവർത്തനം അവസാനിപ്പിച്ചു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്മഹൽ എന്ന പേരിലാണ് തിയേറ്റർ പ്രവർത്തനം കോട്ടയത്ത് ആരംഭിച്ചത്. പിന്നീട് 1980 പുതിയ മാനേജ്മെന്റ് അനശ്വര എന്ന തിയേറ്ററിന് പേര് നൽകി. സംസ്ഥാനത്ത് ആദ്യമായി 2005 UAFO ഡിജിറ്റൽ സ്ക്രീനിംഗ് പരീക്ഷണ പ്രദർശനം നടത്തിയ തിയേറ്റർ എന്ന പ്രത്യേകതയും അനശ്വര തിയേറ്ററിനുണ്ട്. കോട്ടയം നഗരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളിലൊന്നായിരുന്നു ഓർമ്മകളിൽ മറയുന്ന ഈ തിയേറ്റർ. കോട്ടയം നഗരത്തിലെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഒട്ടനവധി സിനിമാ ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ് അനശ്വര തിയേറ്റർ. ആസ്വാദക മനസ്സുകളിലേക്ക് കാഴ്ചയുടെ ആഘോഷങ്ങളും കയ്യടികളും ബഹളങ്ങളും നിറഞ്ഞ ആ സിനിമാശാല ഇനി ഓർമ്മകളിലെ റിലീസുകൾ മാത്രം. അന്താരാഷ്ട്ര തലത്തിൽ പുസ്തക പ്രസാധനത്തിന് നൽകി വരുന്ന 2026 അഫിസിയാനാഡോ പുരസ്കാരത്തിന്റെ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് DC ബുക്സ് ഇടം നേടി. പ്രസാധന രംഗത്തെ സംഭാവനകളും സാംസ്കാരിക വിനിമയത്തിനായി നടത്തിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും പരിഗണിച്ചാണ് DC ബുക്സിനെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഇറ്റലിയിൽ നടന്ന സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോ പുസ്തകമേളയിൽ May 13 ഫൈനലിസ്റ്റുകളുടെ പ്രഖ്യാപനം നടന്നത്. ചടങ്ങിൽ DC ബുക്സ് പ്രതിനിധി ഗോവിന്ദ് DC പങ്കെടുത്തു. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വേർഡ്സ് വിതൌട്ട് ബോർഡേഴ്സ്, പോളണ്ടിൽ നിന്നുള്ള പോഗ്രാനീച്ചെ പബ്ലിഷിംഗ് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ പ്രസാധകർ. ലോകമെമ്പാടുമുള്ള മികച്ച പുസ്തക പ്രസാധന സംരംഭങ്ങളെ ആദരിക്കാനും പിന്തുണ നൽകാനുമുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഫിസിയാനാഡോ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിന്റെയും സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അംഗീകാരം മലയാള ഭാഷയ്ക്കും പ്രസാധന മേഖലയ്ക്കും ലഭിച്ച വലിയ നേട്ടമാണെന്ന് രവി DC പറഞ്ഞു. മഴക്കാലത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം തുടങ്ങി. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും മാലിന്യങ്ങൾ നീക്കി തുടങ്ങി. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിയുള്ള ഖരമാലിന്യങ്ങളാണ് ഐമനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നീക്കുന്നത്. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മാലിന്യ നിർമ്മാർജ്ജനം ഓരോ വാർഡിലും മുൻ നിശ്ചയിച്ച തീയതിയിൽ പൊതുജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുകയും ഹരിതകർമ്മസേന അംഗങ്ങൾ അത് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. സംഭരിച്ച മാലിന്യങ്ങൾ 21 വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ നീക്കം ചെയ്യും. പ്രതിവർഷം 10 ലക്ഷം രൂപയോളമാണ് പഞ്ചായത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്.

ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:50 വയലമ്പീടും പരിപാടിയിൽ ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ, ഡോക്ടർ ശൈലജകുമാരിയുമായുള്ള അഭിമുഖം. 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും, ബിജു നായരങ്ങാടി സംസാരിക്കുന്നു. 9:30 സംഗീത കച്ചേരി, എം അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 ലളിതഗാനങ്ങൾ. കോഴിക്കോട് നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇനി കേൾക്കുന്നത്.

ആറു മണിക്ക് ഡോക്ടർ സി മഹേഷ് അവതരിപ്പിക്കുന്ന വചനാമൃതം, 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം. 7:00 ഓപ്പൺ ഫോറം, ഒരു തെരുവിൻ്റെ കഥ, തുടർന്ന് ആരോഗ്യം, അമൂല്യം, മാതൃഭൂമി, തൊഴിൽ വാർത്ത, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ടുപേട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 കേൾക്കാം രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:10 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:00 മിഡ് ഡേ ന്യൂസ്, 2:15 കേൾക്കാം തുടർ നാടകം, 2:30 ഗസൽ, 5:30

തുടർന്ന് ലളിതഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:10 എവർഗ്രീൻ ഡ്യുവറ്റ്സ്, 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് മിഡ് ഡേ ന്യൂസ്, 2:15 കേൾക്കാം തുടർനാടകം, 2:30 ഗസൽ, 5 മണിക്ക് വടക്കൻ പാട്ട്, ലക്ഷ്മി ഹരിദാസും സംഘവും അവതരിപ്പിക്കുന്നു, 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഐക്യഭാരതി, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 ജില്ലാ വൃത്താന്തം പാലക്കാട് ജില്ല, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും പരിപാടിയിൽ കിണർവെള്ളം ശുദ്ധിയായി ഉപയോഗിക്കുവാൻ ഡോക്ടർ പി എസ് ഹരികുമാറുമായി അഭിമുഖം, 7:35 കേൾക്കാം യുവവാണി, 8 മണിക്ക് സർഗകേരളം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 കേൾക്കാം കഥകളി പദങ്ങൾ, കോട്ടകൽ മധുവും സംഘവും അവതരിപ്പിക്കുന്നു, 10 മണിക്ക് നിശാസുരഭി, 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ലളിതഗാനങ്ങൾ. ആകാശവാണി കോഴിക്കോട് നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: വാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാ ഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി കെ സി വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിന് അവരോട് ഞങ്ങൾ ഒരു പ്രപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
2: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്, മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ

0: മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഒന്നാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തിരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
0: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി മെയ് 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ PJ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി, പവന് 240 രൂപ വർദ്ധിച്ച് 116780 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ഫുട്ബോൾ ദിനം തയ്യാറാക്കിയത് സനിൽ P തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങൾ 193. രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫയിൽ അംഗങ്ങൾ 211. ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയ്ക്കുള്ള അംഗീകാരമായിട്ട് വേണം UN ലോക ഫുട്ബോൾ ദിനം ആചരിക്കുവാനെടുത്ത തീരുമാനത്തെ കാണാൻ. May 25 ഫുട്ബോൾ ദിനമായും May 21 മുതൽ 25 വരെ ഫുട്ബോൾ ആഴ്ചയായും ആഘോഷിക്കുവാൻ UN തീരുമാനിച്ചത് 2024 May 7. 1924 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നതിന്റെ ശതാബ്ദിയായിരുന്നു 2024 May 25. ഇത് മുൻനിർത്തിയായിരുന്നു UN തീരുമാനം. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ഫുട്ബോൾ മത്സരങ്ങൾ 1924 പാരീസ് ഒളിമ്പിക്സിലായിരുന്നത്രേ. പാരീസിൽ ആദ്യ മത്സരം നടന്നത് May 25.

രാജ്യാതിർത്തികൾക്കും ഭാഷകൾക്കും സാമൂഹിക സാമ്പത്തിക സ്ഥിതി വിശേഷങ്ങൾക്കും അപ്പുറമാണ് ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയെന്ന് യു എൻ വിലയിരുത്തി. ലോകമെങ്ങും ഫുട്ബോളിനുള്ള സ്വീകാര്യത, ഒപ്പം വാണിജ്യം, സമാധാനം, നയതന്ത്രം എന്നീ മേഖലകളിലെല്ലാം ഫുട്ബോളിന്റെ ആവേശം കടന്നു ചെല്ലുന്നു. സഹകരണത്തിനുള്ള ഇടം ഫുട്ബോൾ ഒരുക്കുന്നെന്നും യു എൻ പ്രമേയം വ്യക്തമാക്കി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ 2023 സെപ്റ്റംബർ 7 തുടങ്ങി 2026 മാർച്ച് 31 അവസാനിച്ചത്. 6 കോൺഫെഡറേഷനുകളിൽ നിന്നായി 203 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ലോകകപ്പ് നടക്കുന്നതാകട്ടെ 3 രാജ്യങ്ങളിലായും. US പുറമെ മെക്സിക്കോയും കാനഡയും ആതിഥേയരായുണ്ട്. ഇതിനു മുൻപ് 2002 ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്ത ആതിഥേയരായിട്ടുണ്ട്. ഫുട്ബോൾ കളിയുടെ വ്യാപ്തിയും പ്രചാരവും അടിവരയിടുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. സാധാരണക്കാരുടെ വിനോദമായിട്ടാണ് ഫുട്ബോൾ കളി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കളിയെന്നും പറയാം. ഏറ്റവും അധികം ആളുകൾ കാണുന്ന കളിയും ഫുട്ബോൾ തന്നെ. യൂറോപ്യൻ, ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ആവേശം ലോകമെങ്ങും എത്തുന്നു. നമ്മുടെ കേരളത്തിൽ പോലും യൂറോപ്യൻ ലീഗ് ഫുട്ബോളിനൊക്കെ എത്രയെത്ര ആരാധകരുണ്ട്. സന്തോഷ് ട്രോഫിയേക്കാൾ സ്വീകാര്യതയാണ് യൂറോപ്യൻ ഫുട്ബോളിന് കേരളത്തിൽ. ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യമാണ് ക്യുറസോ. കരീബിയൻ ദ്വീപ് രാജ്യമായ ക്യുറസോയിലെ ജനസംഖ്യ 1.5 ലക്ഷം മാത്രം. വിസ്തീർണം 444 ചതുരശ്ര കിലോമീറ്ററും. മുൻ ഡച്ച് കോളനിയായ ഈ കൊച്ചു രാജ്യം യോഗ്യതാ റൌണ്ടിൽ ഒരു കളി പോലും തോൽക്കാതെയാണ് ഫൈനൽ റൌണ്ടിന് അർഹത നേടിയത്. ലോകകപ്പിന് യോഗ്യത നേടിയ ജനസംഖ്യ കുറഞ്ഞ രണ്ടാമത്തെ രാജ്യമാണ് കേപ്പ് വേദി. ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ കേപ്പ് വേദിയിൽ ജനങ്ങൾ 5.25 ലക്ഷം മാത്രം. 2018 ലോകകപ്പ് കളിച്ച ഐസ്ലാന്റാണ് കുറഞ്ഞ ജനസംഖ്യയിൽ റെക്കോർഡുടമകൾ. ഐസ്ലാന്റിലെ ജനസംഖ്യ 3.5 ലക്ഷമായിരുന്നു. ഫുട്ബോളിന്റെ ചടുലതയും സൌന്ദര്യവും ഏറ്റുവാങ്ങിയ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ എത്രയോ ഉണ്ട്. മറുവശത്ത് ജനസംഖ്യയിൽ ലോകത്ത് 1-ാമതും വിസ്തീർണത്തിൽ 7-ാമതുമുള്ള ഇന്ത്യ ഇതുവരെ ലോകകപ്പ് കളിച്ചിട്ടുമില്ല. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം 32-ൽ നിന്ന് 48 ആയിട്ടും ഇന്ത്യ യോഗ്യത നേടിയില്ല. ഇതിനകം 10 തവണ ലോകകപ്പ് യോഗ്യതാ റൌണ്ട് കളിച്ച ഇന്ത്യക്ക് ഇതുവരെ 2-ാം റൌണ്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 1986 തുടക്കം. 5 തവണ യോഗ്യതാ മത്സരങ്ങളിൽ 2-ാം റൌണ്ട് കളിച്ചു. അതുമാത്രമാണ് നേട്ടം. പക്ഷേ ഫുട്ബോളിൽ ഇന്ത്യയെ ഉറങ്ങുന്ന സിംഹം എന്നാണ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റിനോ ഒരിക്കൽ വിശേഷിപ്പിച്ചത്. 2 തവണ ഏഷ്യൻ ഗെയിംസ് ഫുട്ബോൾ സ്വർണം നേടിയ ചരിത്രം നമുക്കുണ്ട്. 1948 മുതൽ 1960 വരെ ഒളിമ്പിക് ഫുട്ബോളിലും ഇന്ത്യ സാന്നിധ്യം അറിയിച്ചിരുന്നു. 1956 മെൽബൺ ഒളിമ്പിക്സിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നതാണ് ലോക ഫുട്ബോളിൽ ഇതുവരെയുള്ള ഇന്ത്യയുടെ മികച്ച പ്രകടനം. ചരിത്രം ഇങ്ങനെയെങ്കിലും ഫിഫ പ്രസിഡന്റ് പറഞ്ഞത് സത്യമാണ്. ഫുട്ബോൾ ഇന്നും ഇന്ത്യയിൽ ഏറെ ജനപ്രീതിയുള്ള വിനോദമാണ്. മികച്ച കളിക്കാരും ഇടയ്ക്കിടെ വളർന്നു വരാറുണ്ട്. പക്ഷേ ടീമായി തിളങ്ങാൻ കഴിയുന്നില്ല. പ്രൊഫഷണൽ ലീഗുകളിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനെ ഉണർത്താൻ നടത്തിയതും നടക്കുന്നതുമായ ശ്രമങ്ങളും വിജയം കാണുന്നില്ല. ഫിഫ ലോക റാങ്കിംഗിൽ ഇന്ത്യയുടെ സ്ഥാനം 141. ഫുട്ബോൾ ആധുനിക രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടത് ഇംഗ്ലണ്ടിലാണ്. പക്ഷേ 2500 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ പ്രചരിച്ചിരുന്ന സുചു എന്ന കളിക്ക് ഫുട്ബോളുമായി ഏറെ സാമ്യമുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ ശൈലിയിൽ കാലുകൾ ഉപയോഗിച്ചുള്ള തുകൽപന്ത് കളി എപ്പിസ്കിറോസ് എന്ന പേരിൽ പുരാതന ഗ്രീസിലും ഹെർപാസ്റ്റം എന്ന പേരിൽ റോമിലും പ്രചാരത്തിലുണ്ടായിരുന്നു. 12-ാം ശതകത്തിലാണ് ഫുട്ബോൾ ഇംഗ്ലണ്ടിലെത്തിയത്. 1314 ലണ്ടനിൽ ഫുട്ബോൾ മത്സരം നടന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എഡ്വേർഡ് 2-ാമൻ രാജാവ് 1324 ഫുട്ബോൾ കളി നിരോധിച്ചു. തുടർന്ന് ഇംഗ്ലണ്ട് ഭരിച്ച 2 രാജാക്കന്മാർ കൂടി ഈ വിനോദത്തിനെതിരായിരുന്നു. പിന്നീട് രംഗം മാറി. പബ്ലിക് സ്കൂളുകളിൽ ഫുട്ബോൾ പ്രചരിച്ചു. 1887 രൂപവൽക്കരിച്ച ഷെഫീൽഡ് ക്ലബ് 1871-72 FA Cup സംഘടിപ്പിച്ചു. ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ടൂർണമെന്റായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു. 1904 മെയ് 21 പാരീസിൽ ഫിഫ രൂപമെടുത്തത്. 1908 ഫുട്ബോൾ ഒളിമ്പിക്സ് ഇനമായി. 1900 ഒളിമ്പിക്സിൽ ഫുട്ബോൾ പ്രദർശന ഇനമായിരുന്നു. ഒളിമ്പിക്സിൽ പ്രൊഫഷണൽ ഫുട്ബോൾ താരങ്ങൾക്ക് വിലക്കുണ്ടായിരുന്നതിനാൽ ലോകകപ്പ് എന്ന ആശയം ഉരുത്തിരിഞ്ഞു. 1928 ആംസ്റ്റർഡാമിൽ നടന്ന ഫിഫ കോൺഗ്രസിന്റെ തീരുമാനപ്രകാരം 1930 പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ യുറുഗ്വേയിൽ നടത്തി. യുറുഗ്വേ തന്നെയായിരുന്നു പ്രഥമ ലോകകപ്പ് ജേതാക്കളും. അന്ന് ഫിഫയിൽ അംഗരാജ്യങ്ങൾ 55. ലോകകപ്പിൽ പങ്കെടുത്തത് 13 രാജ്യങ്ങൾ മാത്രം. ഏതാണ്ട് ഒരു നൂറ്റാണ്ടടുക്കുമ്പോൾ ലോകകപ്പ് ഫുട്ബോൾ പ്രചാരത്തിലും പങ്കാളിത്തത്തിലും 4 ഇരട്ടി വളർച്ച പ്രാപിച്ചു എന്ന് വ്യക്തം. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48 ആയിരുന്നെങ്കിലും ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങും എത്തും. സ്വന്തം രാജ്യം മത്സര രംഗത്തില്ലെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ട ടീമും ആരാധനാമൂർത്തികളായ കളിക്കാരും കാണും. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേരും നമ്പരും കുറിച്ച് ജേഴ്സി അണിഞ്ഞ് നടക്കുന്ന കുട്ടികൾ ലോകകപ്പ് കാലഘട്ടത്തിലെ രസമുള്ള കാഴ്ചയാണ്. ഇഷ്ട ടീമിനായി ഫ്ലെക്സുകളുടെ കളിയാകും. കൂറ്റൻ ബോർഡുകളും നിറയും. ഫുട്ബോൾ ആവേശം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പടരും.

കേരളത്തിനും പുതുതലമുറ ക്രിക്കറ്റിന് പിന്നാലെയാണെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. 1973 കേരളം ചരിത്രത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യന്മാരായപ്പോൾ സംസ്ഥാനമൊട്ടാകെ ആഘോഷിച്ചു. ടിവി സംപ്രേക്ഷണമില്ലാത്തൊരു കാലത്ത് റേഡിയോയിൽ ദൃസാക്ഷി വിവരണം കേട്ടാണ് കേരളം അന്ന് കലാശ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചത്. പിറ്റേന്ന് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചു. അത്തരമൊരു കാലം ഇനി ഉണ്ടാകില്ല. പക്ഷേ ലോകകപ്പും യൂറോകപ്പും കോപ്പ അമേരിക്കയുമൊക്കെ മലയാളികളെ ഫുട്ബോൾ ആവേശത്തിലാക്കും. 2022 ഖത്തർ ലോകകപ്പ് വേളയിൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ അർജന്റീനയ്ക്കായി ഉയർത്തിയ കൂറ്റൻ ബോർഡ് അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഇക്കുറി ലോകകപ്പിലെ 104 മത്സരങ്ങളിൽ 14 മാത്രമാണ് ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് മുൻപ് തുടങ്ങുന്നത്. ഇക്കഴിഞ്ഞ മെയ് 19 ചൊവ്വാഴ്ച യുഎൻ ജനറൽ അസംബ്ലിയിൽ ആവേശകരമായൊരു ഫുട്ബോൾ ദിനാഘോഷം നടത്തി. ബഹ്റൈനും ലിബിയയും താജിക്കിസ്ഥാനും മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ചടങ്ങിന് ഓസ്ട്രിയ, ജർമ്മനി, ഹാംഗറി, ഇറ്റലി, പോർച്ചുഗൽ, റവാഡ എന്നീ രാജ്യങ്ങൾ പിന്തുണ നൽകി. ഐക്യം, യുവജനാധികാരം, ആഗോള ഐക്യദാർഢ്യം എന്നിവയിലൂന്നിയായിരുന്നു ആഘോഷം. യുഎൻ ജനറൽ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തെത്തിയ അംബാസഡർമാരും ഒഫീഷ്യലുകളും അതത് രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞാണ് പങ്കെടുത്തത്. കുട്ടികൾ 2026 ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ചായോണ്ട ഫുട്ബോൾ തട്ടിക്കളിച്ചു. ഐക്യത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്നത്രേ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. അതെ, ഫുട്ബോൾ ദിനം ലോക സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒക്കെ ദിനമാണ്. കാൽപന്തിന്റെ ലോകം കൂടുതൽ വിശാലമാകുകയാണ്. സ്വാതന്ത്ര്യസമര പരമ്പരകളിൽ ബ്രിട്ടനെതിരായ ഇന്ത്യയുടെ ആദ്യ വിജയം ഫുട്ബോൾ കോർട്ടിലാണെന്നതും ഈ അവസരത്തിൽ ഓർക്കണം. 1911 ജൂലൈ 29 യോർക്ക്ഷയർ ബ്രിട്ടീഷ് റെജിമെന്റ് ടീമിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ IFA ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിച്ചത് അന്നായിരുന്നു. കളിക്കളത്തിൽ ബ്രിട്ടീഷ് ടീമിനെതിരെ ഒരു ഇന്ത്യൻ ടീമിന്റെ ആദ്യ വിജയമായിരുന്നത്. ബൂട്ടിട്ട് കളിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി ഇറങ്ങിയാണ് മോഹൻ ബഗാൻ വിജയിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ വിജയമായി രാജ്യം ബഗാൻ വിജയം ഏറ്റുവാങ്ങി. ജൂലൈ 29 മോഹൻ ബഗാൻ ദിനമായി കൊണ്ടാടപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയ ബംഗാളികളുടെ സ്വാതന്ത്ര്യസമരത്തിന് ഉത്തേജനം പകരാൻ ബഗാന്റെ കിരീടനേട്ടത്തിനും സാധിച്ചു. സ്റ്റേഡിയത്തിന് പുറത്തും ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞിരുന്നെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങുമെത്തി. ഒത്തൊരുമയോടെ കളിച്ചാൽ ഏത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും സൂര്യൻ അസ്തമിക്കുമെന്ന് തെളിയിച്ച വിജയം. ലോകകപ്പ് ഫുട്ബോൾ വർഷമായതിനാൽ ഈ വർഷത്തെ ഫുട്ബോൾ ദിനാഘോഷത്തിന് പ്രസക്തിയേറുന്നു. ഒരു വശത്ത് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന ആശങ്ക നിലനിൽക്കുമ്പോഴും US ലോകകപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കാൻ ഇറാൻ എത്തുന്നു. രണ്ട് ഗ്രൂപ്പുകളിലാണെങ്കിലും പ്രാഥമിക റൌണ്ട് കടന്ന് ഇറാൻ US മത്സരത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. തങ്ങളുടെ മത്സരങ്ങൾ മെക്സിക്കോയിലേക്ക് മാറ്റണമെന്ന് തുടക്കത്തിൽ ഇറാൻ ആവശ്യപ്പെട്ടെങ്കിലും ഫിഫ വഴങ്ങിയില്ല. ഇറാൻ പിൻവാങ്ങിയാൽ പകരം ഇറ്റലിയെ പങ്കെടുപ്പിക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശവും സ്വീകരിക്കപ്പെട്ടില്ല. ഇവിടെ വിജയിച്ചത് ഫുട്ബോൾ എന്ന വിനോദമാണ്. ഇറാഖ് കുവൈറ്റ് ആക്രമിച്ചതിന് പിന്നാലെ 1991 ഹൈദരാബാദിൽ പ്രീ ഒളിമ്പിക് ഫുട്ബോൾ നടന്നു. കളത്തിന് പുറത്ത് ഇറാഖ് കുവൈറ്റ് താരങ്ങൾ കണ്ടുമുട്ടാതിരിക്കാൻ സംഘാടകർ ശ്രദ്ധിച്ചു. കളിക്കളത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലതാനും. അതാണ് ഫുട്ബോൾ. പ്രാചീന ഒളിമ്പിക്സ് വേളയിൽ വിവിധ ഗോത്രങ്ങൾ യുദ്ധങ്ങൾ അവസാനിപ്പിച്ചിരുന്ന പുരാതന കാലത്തിന്റെ തുടർച്ചയാണിതൊക്കെയും. അതുകൊണ്ടുതന്നെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അന്വർത്ഥമാകുന്നു. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ തളർത്താനല്ല, മറിച്ച് അവരെ വളരാൻ സഹായിക്കുന്ന തരത്തിലായിരിക്കണം. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം.

ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗ രീതികളെക്കുറിച്ച് ഡോക്ടർ ശൈലജകുമാരി എം എസ് പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ പ്രധാന പരിപാടി. അതിനു മുൻപ് ഇന്നത്തെ

0: ഊതി നോക്കാം. കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. കാർഷിക വിളകളുടെ ശരിയായ വളർച്ചയ്ക്ക് വളങ്ങൾ ആവശ്യമാണ്. മനുഷ്യന് ഭക്ഷണം പോലെയാണ് ചെടികൾക്ക് വളങ്ങൾ. പണ്ടുകാലത്തൊക്കെ കൃഷിക്കാരെല്ലാം ജൈവവളങ്ങളാണ് വിളകളിൽ പ്രയോഗിച്ചിരുന്നത്. അന്നൊക്കെ രാസവളങ്ങൾ നന്നേ കുറവായിരുന്നു. ഈ ജൈവ കാർഷിക വിളകൾ ഭക്ഷിച്ചിരുന്ന മനുഷ്യർ ആരോഗ്യപൂർണമായ ജീവിതം നയിച്ചു പോന്നു. ചാണകം, ചാരം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം എന്നിവ മാത്രമല്ല കരിയിലയും പച്ചക്കറി അവശിഷ്ടങ്ങളുമൊക്കെ ചീഞ്ഞതും വളമായി ഉപയോഗിച്ചിരുന്നു. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിനും ചില രീതികളൊക്കെയുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കൃഷി രീതിയാണല്ലോ. ഇപ്പം ജൈവ കൃഷിയിലെ ഒരു പ്രധാന ഘടകം ജൈവ വളങ്ങളാണ്. ഇപ്പം ജൈവ കൃഷിയിൽ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്തുവാണ്?
2: ജൈവവളങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജൈവ കൃഷി പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. സുസ്ഥിരമായിട്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ നല്ല ഗുണമേന്മയുള്ള വിളവ് എടുക്കാൻ സാധിക്കുന്ന കൃഷി രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഭാഗത്തുനിന്നും ഇതിൻ്റെയൊക്കെ കൂടുതലായി കടന്നു വരുന്നുണ്ട്. ജൈവവളങ്ങൾ ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അതിൻ്റെ ഗുണമേന്മ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. ഗുണമേന്മയോടൊപ്പം തന്നെ രണ്ടാമതായി വരുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അളവ്. കൃത്യമായ അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൈവ കൃഷി എല്ലാ സാഹചര്യങ്ങളിലും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
1: അപ്പൊ ഇത് തന്നെ ഒരു പ്രധാന വെല്ലുവിളിയല്ലേ? ജൈവവളങ്ങൾ അധികം തോതിൽ ലഭിക്കാൻ തന്നെ ഇച്ചിരി ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജൈവവളങ്ങൾ കർഷകർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും, പുറവേന്ന് വാങ്ങുന്നതുമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്?
2: ഈ ജൈവ കൃഷിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. ഗുണമേന്മയുള്ള ജൈവവളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ ജൈവ കൃഷിയുടെ അനന്തമായ സാധ്യതകളാണ്. അത് സുരക്ഷിതമായ ഭക്ഷണം ഒരുക്കുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദമായി കൃഷി ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ജൈവ കൃഷിയിൽ ആവശ്യമായി വരുന്ന ജൈവവളങ്ങളുടെ തോത് ഓരോ വിളകളുടെയും ആവശ്യാനുസരണം വിളവ് നല്ല രീതിയിൽ ലഭിക്കുന്നതിനോടൊപ്പം ആ മണ്ണിലെ വളക്കൂറും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവശ്യാനുസരണമുള്ള ലഭ്യത കുറവാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജൈവവളങ്ങൾ ലഭ്യമായ സാഹചര്യങ്ങളിൽ, എല്ലാ സാഹചര്യങ്ങളിലും ഇത് ലഭ്യമാകണമെന്നില്ല. ഇപ്പം ഇന്ത്യ അല്ലെങ്കിൽ കേരളം മൊത്തം ജൈവ കൃഷിയിലേക്ക് പോകുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കത്തില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നല്ല അളവിൽ ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടുത്തെ മണ്ണിന്റെ വളക്കൂറും അവിടെ ചെയ്യാൻ പോകുന്ന വിളയും ഒക്കെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജൈവ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷെ മറ്റു ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് അത്രമാത്രം നല്ല വളക്കൂറുള്ള മണ്ണ് തനതായി ഇല്ലാത്ത സാഹചര്യങ്ങളിലും നല്ല ഗുണമേന്മയുള്ള ജൈവവളങ്ങൾ ആവശ്യമായ അളവിൽ ലഭിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് ജൈവ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവെ ജൈവികമായ രീതിയിൽ പോവുക എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മുഴുവനായി നമുക്ക് ഒരിക്കലും സ്വീകാര്യമല്ല. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് നമുക്ക് ജൈവ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാം.
1: പിന്നെ ഘട്ടഘട്ടമായിട്ട് വേണമെങ്കിൽ കർഷകർക്ക് ജൈവ കൃഷിയിലോട്ട് പോകാം.
2: അതെ, അതായത് നമുക്കറിയാം ജൈവവളങ്ങളുടെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ അതിന് ഭൗതികമായും രാസപരമായും ജൈവികമായും ഒക്കെ അത് മണ്ണിനെ പരിപോഷിപ്പിക്കുന്നുണ്ട്. ആ മണ്ണ് പരിപോഷിപ്പിക്കപ്പെടുമ്പോൾ അത് വിളയിലേക്കും അതിന്റെ ഗുണങ്ങൾ എത്തിച്ചേരുകയാണ്. ഗുണമേന്മയുള്ള ഭക്ഷ്യവിളകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ജൈവവളങ്ങളുടെ ഉപയോഗം മൂലം മണ്ണിന്റെ ഘടന, രചന, മണ്ണിലെ മൂലകങ്ങളുടെ ലഭ്യത, മണ്ണിലെ ജലത്തിന്റെ ലഭ്യത ഇവയൊക്കെ കൂടുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജൈവവളങ്ങളുടെ ഉപയോഗം വഴി മണ്ണിന്റെ ജൈവാംശം കൂടുന്നു. അതിനെക്കാട്ടിലൊക്കെ ഉപരി ഏറ്റവും പ്രാധാന്യത്തോടെ പറയേണ്ട കാര്യമാണ് സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം. മണ്ണെന്ന് പറയുന്ന മാധ്യമത്തിൽ കോടാനുകോടി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അടങ്ങിയിട്ടുള്ളതാണ്. ഈ പ്രവർത്തന ഭാഗമായിട്ട് മണ്ണിലെ ജൈവാംശം കൂടുന്നു. അതേസമയം തന്നെ മണ്ണിന്റെ ജൈവാംശം കൂടുമ്പോൾ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ ജൈവവളങ്ങളുടെ മണ്ണിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ മണ്ണിന്റെ ജൈവാംശം കൂടുന്നതും സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതും മണ്ണിന്റെ

0: വളക്കൂറ് സുസ്ഥിരമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. ഇതിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊരു ജൈവ കൃഷിയിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. ഓരോ പ്രദേശത്തെയും മണ്ണിന്റെ വളക്കൂറും അവിടുത്തെ ജൈവ സ്രോതസ്സുകളുടെ ലഭ്യതയ്ക്കും അനുസരിച്ച് നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പോകേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഉടനെ തന്നെ ജൈവ രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടുത്തെ മണ്ണ് നല്ല വളക്കൂറുള്ളതായിരിക്കും, അവിടെ നല്ല ലഭ്യമായിട്ടുള്ള ജൈവവളങ്ങൾ നല്ല അളവിൽ ഉണ്ടാകും, ഗുണമേന്മയുള്ളതാകും. ഇത്തരമൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തന്നെ ജൈവ കൃഷിയിലൂടെ ലാഭകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും.
1: പിന്നെ മണ്ണിനെ എപ്പോഴും നമ്മളൊരു ജീവനായിട്ട് കാണുന്നതായിരിക്കും ശരിയായ ഒരു രീതി.
0: അതെ അതെ അതെ, നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ണ് ജീവന്റെ ആത്മാവാണ് മണ്ണെന്ന് പറയുന്നത് പോലെ മണ്ണിന്റെ ജീവൻ എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോടാനുകോടി സൂക്ഷ്മജീവൻ, അവയ്ക്കൊരു വലിയ അപജയം തന്നെ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ അവയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരമുള്ളൊരു സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൂടുതലായി ത്വരിതപ്പെടുത്തുന്നത് വഴി ഈ ഘട്ടം ഘട്ടമായിട്ട് ജൈവ കൃഷിയിലേക്ക് പോകുന്നതിന്റെ സ്പീഡും കുറച്ചും കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
1: ഇപ്പൊ നമ്മൾ ജൈവവളങ്ങളെ കുറിച്ച് സംസാരിച്ചാൽ പ്രധാനമായ ജൈവവളങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ കർഷകർ ഉപയോഗിച്ചു വരുന്നത്?
0: ഇപ്പം ജൈവവളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കന്നുകാലി വളം, അതായത് പശുവിൻ്റെ ചാണകം, പിന്നെ കോഴിവളം, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ പച്ചില വളങ്ങളുണ്ട്, ധാരാളമായിട്ടുള്ള വ്യത്യസ്ത പച്ചില വളങ്ങൾ, പിന്നീട് ഓയിൽ കേക്ക്സ്, അത്തരത്തിലുള്ള വിവിധങ്ങളായ ജൈവവളങ്ങളുണ്ട്. ഈ ജൈവവളങ്ങളും രാസവളങ്ങളും കൂടി ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ചെറു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവവളങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ വിള ചെയ്യുന്നതിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ, അതായത് നമ്മൾ ആദ്യ പടിയിൽ തന്നെ കൂടുതലായി ജൈവവളങ്ങൾ ചേർക്കാം. അത് നമുക്ക് ഘട്ടം ഘട്ടമായി ചേർക്കണം എന്നില്ല, കൂടിയ അളവിൽ തന്നെ ഒന്നോ രണ്ടോ തവണകളായിട്ട് ചേർക്കാം. അതേസമയം നമ്മൾ രാസവളങ്ങൾ ചേർക്കുമ്പോൾ അവയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആ ഓരോ രാസവളങ്ങളുടെയും പ്രത്യേകത അനുസരിച്ച്, പ്രത്യേകിച്ചും നമ്മൾ പറയുവാണെങ്കിൽ നൈട്രജൻ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ചേർക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത്. കാരണം അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്, മണ്ണിൽ കൂടി ഒലിച്ച് നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള നഷ്ടമുണ്ട്. അതുകൊണ്ട് രാസവളങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും പ്രധാന മൂലകങ്ങളായ വാക്യജനകവും പൊട്ടാസ്യവും ഒക്കെ ഘട്ടം ഘട്ടമായി നമ്മൾ പല തവണകളായി ചേർത്ത് കൊടുക്കാൻ പറയുന്നു. ജൈവവളങ്ങൾ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണകൾ, ഇനി അതല്ല കമ്പോസ്റ്റ് ആക്കാതെ ജൈവവളങ്ങളായിട്ട് തന്നെ ഇടുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് ഇടാം. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചെങ്കിലും നൈട്രജൻ വളങ്ങൾ കൂടി പെട്ടെന്ന് ചെടികൾക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ആദ്യം ചേർത്ത് കൊടുക്കണം. കാരണം ജൈവവളങ്ങൾ മണ്ണിൽ കിടന്ന് അഴുകുമ്പോൾ ആദ്യം നൈട്രജന്റെ ഒരു ലഭ്യതക്കുറവ് വരുന്നത് കൊണ്ട് തന്നെ ചെറിയ അളവിൽ മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള നൈട്രജൻ വളങ്ങൾ,
1: കമ്പോസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി നൈട്രജൻ
0: വളങ്ങൾ കൂടി ചേർത്ത്, എപ്പോഴും നമ്മൾ ജൈവവളങ്ങൾ അങ്ങനെ ഇത്തരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ വേണമെങ്കിൽ കമ്പോസ്റ്റ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കും.
1: അത് ഉപയോഗരീതി മേഡം പറഞ്ഞ മാതിരി രാസവളമാണെങ്കിൽ നമുക്ക് ഘട്ടഘട്ടമായിട്ട് സ്പെഷ്യലി നൈട്രോജനും പൊട്ടാഷ്യവും നമ്മൾ ഘട്ടഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ജൈവവളം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കൊടുക്കുന്ന
0: ഒന്നോ രണ്ടോ തവണയായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് തവണ ആവശ്യമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമുള്ളൂ, കമ്പോസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴും അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ചെറിയ അളവിൽ നൈട്രജൻ വളങ്ങളായിട്ട് തന്നെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അതിന് യാതൊരു കുഴപ്പവുമില്ല.
1: ഇതിന്റെ ഒരു പരിമിതികൾ എന്തൊക്കെയാണ് ഈ നമ്മൾ ജൈവവളം ഉപയോഗിക്കാൻ നേരം?
0: നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ സാധ്യതകളേറെയാണ്. ഘടനാരചന മെച്ചപ്പെടുത്തും, വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവ്, അതുപോലെ തന്നെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം, അതുപോലെ തന്നെ മണ്ണിലെ വായു സഞ്ചാരം കൂട്ടും. അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മുടെ കാലാവസ്ഥ വ്യതിയാനമൊക്കെയുള്ള സാഹചര്യത്തിൽ മണ്ണിന്റെ ചൂട് ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് കുറച്ചും കൂടി ആ മണ്ണിന്റെ വളക്കൂറിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ചൂട് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മണ്ണിലെ സൂക്ഷ്മ സുഷിരങ്ങളുടെ അളവ്, കാരണം ഈ വായു സഞ്ചാരമൊക്കെ ഒരു പരിധിവരെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനവും ജലവിനിമയവും ഇതൊക്കെ സംഭവിക്കുന്നത് ഈ സൂക്ഷ്മ സുഷിരങ്ങൾ വഴിയാണ്. അവയൊക്കെ ത്വരിതപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ജൈവവളങ്ങൾ. അപ്പൊ സാധ്യതകളേറെയാണ്. പക്ഷെ പരിമിതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കാലങ്ങളായി കർഷകർക്ക് എല്ലാം അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്, അതായത് ഇതിൻ്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് തുല്യവും കുറവാണ്. നമ്മൾ ജൈവവളങ്ങൾ എടുക്കുമ്പോൾ നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും രാസവളങ്ങളെ അപേക്ഷിച്ച് ഇതിൻ്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് കുറവാണ്. അപ്പം നമ്മളൊരു ശുപാർശ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാർഷിക സർവകലാശാലയ്ക്ക് ഓരോ വിളയ്ക്കും കൃത്യമായ ശുപാർശയുണ്ട്, ഇത്ര അളവിൽ നൈട്രജൻ, ഇത്ര അളവിൽ ഫോസ്ഫറസ്, ഇത്ര അളവിൽ പൊട്ടാസ്യം. അപ്പം അത്തരത്തിൽ മൂലകങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ കിലോ കൊടുക്കണമെങ്കിൽ ജൈവവളങ്ങളിൽ ഈ മൂലകങ്ങളുടെ അളവ് തുലവും കുറവായതുകൊണ്ട് നമുക്ക് കൂടിയ

0: അളവിൽ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം പച്ചക്കറിയൊക്കെയാണെങ്കിൽ നമ്മൾ പറയും ഒരു സെന്റിന് 100 കിലോ അല്ലെങ്കിൽ ഒരു സെന്റിന് 50 കിലോ എന്നൊക്കെ കണക്കിന് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ഒരു പരിമിതിയായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം, കാരണം മൂലങ്ങൾ കുറവായതുകൊണ്ട് ഈ ഇത് ഒരുപാട് അളവിൽ നമുക്ക് എത്തിക്കേണ്ടതായി വരും. അപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അത് ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു ബുദ്ധിമുട്ട്, അതിനു വേണ്ടി തന്നെ ഒരു ചെലവുണ്ടാകും.
1: പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കൂട്ടിച്ചേർത്താല്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു സമയം കൊടുത്തു കഴിഞ്ഞ് അത് ഒരു 1-2 വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മണ്ണിന്റെ ആ ഘടന തന്നെ പിന്നെ അത്രയും കൊടുക്കേണ്ട ആവശ്യം ചിലപ്പം വരത്തില്ല.
0: അതായത് ജൈവവളങ്ങളുടെ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ് അല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള ഇഫക്റ്റ് കിട്ടുന്നില്ല, അത് കുറേ നാളത്തേക്ക് അതിൻ്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നു. അതേസമയം രാസവളങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങൾ കൊടുക്കുന്നു, അതിൻ്റെ ഇഫക്റ്റ് ഉടനെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം മൂലകങ്ങളുടെ കുറവ് പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിൻ്റെ വളക്കൂറിനെ നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളും രാസ ജൈവിക ഭൗതിക സ്വഭാവം ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യതിയാനം മണ്ണിൽ വരുന്നുണ്ട് ജൈവവളങ്ങൾ ചേർക്കുമ്പോൾ. അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ചർച്ചകളിലും വരുന്നത്, രാസവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജൻ കൊടുക്കുന്നു, ഫോസ്ഫറസ് കൊടുക്കുന്നു, പൊട്ടാസ്യം കൊടുക്കും, ജൈവവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കൊടുക്കും, എന്തുകൊണ്ടാണ് ജൈവവളങ്ങൾ ഇടുമ്പോൾ കൂടുതൽ സ്വാദ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ ഉത്തരം. അതായത് ജൈവവളങ്ങളിലൂടെ നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഹോർമോൺസ്, എൻസൈംസ്, അങ്ങനെയുള്ള ഒരുപാട് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതും ഗുണമേന്മയെ കൂട്ടുന്നതുമായ ഘടകങ്ങൾ ജൈവവളങ്ങളിൽ തനതായി തന്നെ അടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ സസ്യങ്ങൾ, ജൈവവളം കൊടുക്കുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയും എല്ലാം.
0: അതെ അതെ അതെ അതെ, രോഗ, അതായത് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. വളർച്ചയെ ത്വരിതപ്പെടുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, അതിന്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെ ഈ പറഞ്ഞ ഭക്ഷ്യവിളയ്ക്കുണ്ടാകുന്ന അല്ലെ കൂടുതലായി കിട്ടുന്ന ഗുണമേന്മ ഒരിക്കലും രാസവളം വഴി നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ചെറിയ പരിമിതിയാണ് ജൈവവളം. ഇനി ഞാൻ എടുത്തു പറയുന്ന ഒരു പരിമിതി, അതായത് നമ്മൾ പണ്ടും പറയും ജൈവവളങ്ങൾക്ക് ഈ പറഞ്ഞ സൂക്ഷ്മാണുക്കൾ ഒരുപാട് നല്ല ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷ്യവിളയുടെ ഗുണം കൂടുന്നു, സ്വാദ് മണം അതൊക്കെ വ്യത്യാസം നല്ല രീതിയിൽ വരുന്നു എന്ന് പറയുമ്പോഴും, അടുത്ത കാലത്തായിട്ട് കൂടുതൽ കർഷകർ ജൈവ കൃഷിയിലേക്ക് പോകുന്നു അല്ലെ, ജൈവവളങ്ങൾ മാത്രമിട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആവശ്യമായ ജൈവവളം കൂടുതൽ അളവിൽ നേടാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് നമ്മൾ അതിൻ്റെ അകത്തെ ഗുണമേന്മയെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. കാര്യം നമ്മൾ ഇവിടെ ജൈവകൃഷിയെക്കുറിച്ച് കൂടുതലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജൈവവളങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സിനുള്ളിലാണോ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ എന്ന് ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ നമ്മളിപ്പം കൂടുതലായിട്ടും കാലിവളം അതാത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും, കോഴിവളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് 10 മായിരവും വാഴയോ അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായി പച്ചക്കറിയോ ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ചിലപ്പം ആവശ്യമായ കാലിവളം കിട്ടിയില്ലെങ്കിൽ, അതുമാത്രമല്ല കോഴിവളത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ നല്ല അളവിലുണ്ട് കാലിവളത്തെക്കാട്ടിൽ, അപ്പം അതുകൊണ്ട് വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലോറിയിൽ ടൺ കണക്കിന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കൂടുതൽ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കോഴിവളത്തിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കളകളുടെ വിത്ത്. ഈ കോഴിവളത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കളകളുടെ വിത്ത്, അതുപോലെ രോഗം മനുഷ്യർക്കും ഉണ്ടാകുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, വിളകൾക്ക് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ, കളകളുടെ വിത്ത്, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം പല സാഹചര്യങ്ങളിലും നമ്മൾ പ്രത്യേകിച്ചും ആലപ്പുഴ സൈഡിലൊക്കെ കൂടുതലും മണൽ ചേർന്ന മണ്ണായതുകൊണ്ട് അവർ കൂടുതലും ജൈവവളങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ ശുപാർശയുമുണ്ട്, ചേർക്കുന്നുമുണ്ട്. അവിടെ ഈ കൂടിയ അളവിൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമ്മൾ വാഴയ്ക്കും ജാതിക്കുമൊക്കെ ഒരുപാട് രോഗങ്ങൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഇത് മണ്ണിലേക്ക് പ്രയോഗിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ കളകളുടെ പ്രശ്നം പല സ്ഥലങ്ങളിലും നമുക്ക് കർഷകരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം. ഒന്നോ രണ്ടോ കൃഷി കഴിയുമ്പോഴാണ് ഇതായിരുന്നു അതിന്റെ കാരണം എന്ന് അവർ കണ്ടെത്തിയില്ല. അപ്പൊ പിന്നീട് മനസ്സിലാകുമ്പോഴാണ് അത്. വൺസ് നമ്മുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചെലവേറിയ പണിയാണ്. നമ്മുടെ മണ്ണ് കളകളാൽ അല്ലെങ്കിൽ രോഗങ്ങളുള്ള സൂക്ഷ്മാണുക്കളാൽ മണ്ണ് അതുമായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിച്ച് പഴയ രീതിയിലേക്ക് മണ്ണിനെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ നല്ലൊരു രീതി എന്നുള്ള രീതിയിൽ ജൈവവളങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക്. അവിടെ പലപ്പോഴും കർഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ജൈവ രീതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. രാസവളങ്ങളെക്കാട്ടിൽ ദോഷം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രാസ കീടനാശിനികൾ. അപ്പം ഈ ജൈവവളങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുമിളുകളോ ബാക്ടീരിയയോ ഒക്കെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, വാട്ടരോഗമോ അതുപോലെയുള്ള മറ്റ് രോഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാതെ പറ്റത്തില്ല, കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ എന്തൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയോ അവിടെ നിന്നെല്ലാം മാറി വലിയൊരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്.

0: അതുകൊണ്ട് കർഷകരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള വളങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഗുണമേന്മയുണ്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന കർഷകരിൽ നിന്ന് മേടിക്കാനോ അതല്ലെങ്കിൽ ഗുണമേന്മയുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കൊണ്ടുവരിക, അതല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഡോക്ടർ ശൈലജ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജൈവ വളങ്ങളെക്കുറിച്ച് നമ്മളൊരു നല്ല ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
2: ജൈവവളം ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി എം എസ്. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിച്ചത്.

0: നിങ്ങൾക്കറിയാമോ?
1: മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണം. വീട് പണിയാനും മറ്റും മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്തോ പഴയ ആചാരമാണെന്ന് പറഞ്ഞ് പുതിയ തലമുറ ഇതിന് വില നൽകാതെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ നാളും പക്കവും നോക്കി മരം മുറിക്കുന്നതിൽ ഒരു ശാസ്ത്രവും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. വാവ് എന്ന് പറഞ്ഞാൽ പൗർണമിയോ അമാവാസിയോ ആകാം. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവാണ് കൂടുതൽ പ്രസക്തം. പൗർണമിക്ക് ശേഷം വരുന്ന 4 ദിവസങ്ങളാണ് ഇളം പക്കം എന്നറിയപ്പെടുന്നത്. മരം മുറിക്കൽ, മുറിച്ചു നടീൽ, വിളവെടുപ്പ്, വിത്തുശേഖരണം എന്നീ വേലകളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാറില്ല. ഇളം പക്ക ദിവസങ്ങളിൽ മരം മുറിച്ചാൽ തടിക്ക് ബലവും ഈടും കുറവായിരിക്കും. കമ്പ് മുറിച്ചു നട്ടാൽ മുളയ്ക്കില്ല എന്നൊക്കെയാണ് കൃഷിക്കാർ ഈ സംഗതിക്ക് കാരണമായി നിരത്തുന്നത്. അല്പം പരസ്പരബന്ധിതമായി ചിന്തിച്ചാൽ ഇതിന് ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് തന്നെ പറയാം. ചെടികളിലെയും മരങ്ങളിലെയും തണ്ട് വണ്ണം വെക്കുന്നതിന് കാരണമാകുന്നത് കേമ്പിയം എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങളാണ്. ഇളംപക്ക സമയത്ത് ഈ കേമ്പിയം വളരെ വേഗം വിഭജിച്ച് ഉള്ളിലേക്കും പുറത്തേക്കും കോശങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ കൂമ്പുകളും നാമ്പുകളും തളിരിലകളും ഈ സമയത്ത് ഉണ്ടാകും. സസ്യങ്ങളിലെ തൊലിയിലും തണ്ടിലും ഇലകളിലും കിഴങ്ങുകളിലും ശേഖരിച്ചു വച്ചിരിക്കുന്ന അന്നജം മുഴുവനും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഗ്ലൂക്കോസ് ആയി മാറും. ഇളംപക്ക സമയത്ത് വളരെയധികം കോശങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതിനാൽ മരത്തിനും തടിക്കും ബലം കുറവായിരിക്കും. ആ തടി കൂടുതൽ നാൾ ഈട് നിൽക്കുകയുമില്ല. ഇളംപക്ക സമയത്ത് മുറിച്ചിടുന്ന മരം താഴെ വീണ് കിടന്നാലും തളിർത്തുകൊണ്ടിരിക്കും. വളരുന്ന സമയത്ത് വൃക്ഷം മുറിക്കുന്നത് മരത്തോട് ചെയ്യുന്ന അനാദരവ് കൂടിയാണ്.
0: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
2: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ട് നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ 2 ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തുവരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലൂബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക. കളനശീകരണം നടത്തുക. പുഴുക്കളെ കെണി വച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം. ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിന് കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടി വെക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതപ്പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വെക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വെച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം.
3: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽ

ക്കുന്നതിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത കർഷകർക്ക് കുറഞ്ഞ നിരക്കിൽ യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും

0: കൈക്ക് ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിലൂടെ യന്ത്രവൽക്കരണത്തിന്റെ ഗുണം എല്ലാ കർഷകരിലേക്കും എത്തുന്നു. ഈ പദ്ധതി വഴി കൃഷിപ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയുന്നു. ഇതോടെ വിളവെടുപ്പ് വർദ്ധിക്കുകയും കൃഷി ചെലവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ശ്രദ്ധിച്ചു കേട്ടല്ലോ. നമ്മുടെ ഈ പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഉത്തരം, പൊട്ടാസ്യം. കിഴങ്ങുവർഗ വിളകളിൽ മെച്ചപ്പെട്ട വിളവും ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ പൊട്ടാസ്യം വളരെ പ്രധാനമായ ഒരു മൂലകമാണ്. ഇത് കിഴങ്ങുവർഗ വിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കമ്പോള മൊത്തവ്യാപാര വിലനിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 25,000 രൂപ, വടകര 24,600 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 14,000, വടകര 15,500 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700 രൂപ. നാളികേരം 1,000 എണ്ണത്തിന് പാലക്കാട് 23,000, പൊന്നാനി 17,000, കോഴിക്കോട് 16,750. മഞ്ചേരി കിൻഡലിന് 4,400 രൂപ, മാനന്തവാടി കിൻഡലിന് 5,600 രൂപ. കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000. റബ്ബർ കിൻഡലിന് കോഴിക്കോട് 24,100 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കിലോഗ്രാം കോഴിക്കോട് 2,500 രൂപ, മാനന്തവാടി 3,500. അടയ്ക്ക 1,000 എണ്ണത്തിന് പാലക്കാട് 3,800, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡലിന് 9,000, മഞ്ചേരി കിൻഡലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക കിൻഡലിന് കോഴിക്കോട് പഴയത് 35,500 രൂപ, കോഴിക്കോട് പുതിയതിന് 35,000, മാനന്തവാടി പഴയതിന് 34,000 രൂപ. പുകയില മീനം പാളയം കിൻഡലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 36,500 രൂപ. കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 67,000, കോഴിക്കോട് നാടൻ 67,000, കോഴിക്കോട് ചേട്ടൻ 67,500, കോഴിക്കോട് വയനാടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് കിൻഡലിന് പാലക്കാട് 25,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി കിൻഡലിന് കോഴിക്കോട് പുതിയത് 10,000, മാനന്തവാടി പുതിയതിന് 6,000 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,300 രൂപ, മാനന്തവാടി 2,000. ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര കിൻഡൽ പാലക്കാട് 5,500, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 5,100 രൂപ.

നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,000, കോഴിക്കോട് 13,000. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 620, മാനന്തവാടി ലഗോൺ 630, വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40, കൈതച്ചക്ക കിൻഡൽ കോഴിക്കോട് 3,000, മാനന്തവാടി 2,800, പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,420, കോഴിക്കോട് 4,360, മാനന്തവാടി 4,480, മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000, നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 4,200, മഞ്ചേരി 2,200, കോഴിക്കോട് 5,000, മാനന്തവാടി 4,500 രൂപ. അരി കോഴിക്കോട് കിൻഡലിന് മീഡിയം ജീരകശാല 18,000, പാലക്കാട് മട്ട 4,600, ബോധന 3,600 രൂപ. അരി മാനന്തവാടി കിൻഡലിന് ഗന്ധകശാല 18,000, മട്ട 4,600, കുറുവ 4,500 രൂപ. അരി പാലക്കാട് കിൻഡലിന് മട്ട 4,600, പൊന്നി 3,700, പാലക്കാടൻ ജയ 4,600, AP1 4,200, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ കിൻഡലിന് മട്ട 4,900 രൂപ, AST 4,100 രൂപ, പൊന്മണി 4,100, വെള്ളപ്പൊന്നി 6,100 രൂപ. കടല കിൻഡലിന് കോഴിക്കോട് 7,000, മാനന്തവാടി 6,800 രൂപ. നെല്ല് മാനന്തവാടി മട്ട 2,500 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിനാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥാ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരങ്ങളിൽ ചില സമയങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിച്ചു. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
1: To shield citizens and businesses from the steep rise in global crude prices, central excise duty

0: on petrol and diesel was reduced by 10 rupees per litre, the government is estimated to take a revenue impact of over 1 lakh crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
1: രാജ്യത്തിന്റെ ആഭ്യന്തര വളർത്താൻ നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ഇ ടി എസ് സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
3: Several key agreements were signed during the visit, which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership, which has given a boost to our defense partnership with UAE.
1: രാജ്യത്തെ LPGയുടെ റിഫൈനറി ഉൽപ്പാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1st ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ

0: തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ രണ്ട് പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 1178 00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്.

വിജയ യേശുദാസും മൃദുല വാര്യറും പാടിയ ഗാനം. ചിത്രം മാംഗല്യം തന്തുനാനേന. രചന മിർഷാദ് കൈപ്പമംഗലം. സംഗീതം എസ് ശങ്കേഴ്സ്.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പൊത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

പൈതൃകം എന്ന ചിത്രത്തിന് വേണ്ടി എസ് പി വെങ്കടേഷും കൈതപ്രവും ചേർന്നൊരുക്കി ചിത്രപാടിയ ഗാനം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം. അല്പസമയത്തിനുള്ളിൽ പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: കഥകൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഈ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ

0: അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflibnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം. മിനായിൽ തങ്ങുന്ന ഹാജിമാർ ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. 20 തീർത്ഥാടകരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. 1.25 ഇന്ത്യക്കാരടക്കം 20 ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുഴുവൻ

0: മാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. കൊച്ചി തുറമുഖത്തിന്റെ 98 ദിനാഘോഷം നാളെ. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. IPL പ്ലേഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 2 ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇപ്പോൾ ചലച്ചിത്രഗാനം കേൾക്കാം. രാവണപ്രഭു എന്ന ചിത്രത്തിനു വേണ്ടി PJ ചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: 50,000 tons per day. The Joint Secretary said that over 8 lakh PNG connections have been gasified since March, adding that infrastructure has been created for 2,87,000 connections. The Indian Meteorological Department, IMD, has issued a red alert for warm night conditions over Madhya Pradesh, Orissa, Telangana, Uttar Pradesh and Vidarbha till tomorrow. The weather agency has forecast heat wave to severe heat wave conditions over Haryana, Chandigarh, Delhi, Punjab, Uttar Pradesh and Rajasthan during the next 2 to 3 days. Similar conditions are likely to prevail over Chhattisgarh, coastal Andhra Pradesh, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand and Uttarakhand till tomorrow. The IMD has also predicted hot and humid weather over Gangetic West Bengal, Konkan, Goa, Saurashtra, Kutch, Tamil Nadu, Puducherry and Karaikal during the next 2 days. According to the Met Department, thunderstorms accompanied by lightning and gusty winds are likely to prevail over Bihar, Kerala, Mahe, Andhra Pradesh, Chhattisgarh, Lakshadweep, Madhya Maharashtra, North Interior Karnataka and Northeastern region tomorrow. At the Asian Under-23 Wrestling Championships in Da Nang, Vietnam, Indian wrestlers put up a dominant show, securing 2 gold medals today. In the 57kg freestyle category, Akshay Tanaji Dhere defeated Yelaman Amangaldiyev 4-2 to claim the top podium spot. Meanwhile, in the 97kg freestyle category, Vicky also struck gold after a closely fought 7-5 victory over Sherzad Poyonev. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents Padma Awards 2026 at Rashtrapati Bhavan. Noted film actor late Dharmendra and legendary violin maestro Dr. N. Rajam honored with Padma Vibhushan. Finance Minister Nirmala Sitharaman launches initiatives aimed at strengthening MSMEs and accelerate modernization of rural industries. Joint operation to evacuate stranded tourists at Gulmarg following technical fault in cable car system concludes. All tourists rescued safely. Foreign ministers of India, Australia, Japan and US to participate in Quad meeting in New Delhi tomorrow. IMD forecasts severe heatwave conditions over Haryana, Delhi, Punjab, Uttar Pradesh and Rajasthan during next 2 to 3 days. And in wrestling, Indian grapplers Vicky and Akshay Dhere clinch gold in men's freestyle category at Asian Under-23 Championships in Vietnam. That's all in the news at 9. Good night.
1: ആകാശവാണി കോഴിക്കോട്. വിദ്യാഭ്യാസ രംഗം.
2: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. സംസാരിക്കുന്നത് ബിജു നായരങ്ങാടി.
3: ഭാഷയാണ് വിദ്യാഭ്യാസത്തിന്റെ സമർത്ഥമായ ഉപകരണം അഥവാ ടൂൾ. ഭാഷകൾ പൊതുവെ അവയുടെ സാഹിത്യരൂപങ്ങളുടെ രൂപവത്കരണവും പ്രചാരവും സൃഷ്ടിക്കുന്ന സാമൂഹ്യാവബോധത്തിലൂടെയാണ് വേരുറപ്പിക്കുന്നത്. സാഹിത്യമില്ലാതെ, സാഹിത്യത്തെ ക്രമമായി അടയാളപ്പെടുത്താനുള്ള ലിപിവ്യവസ്ഥയില്ലാതെ പ്രധാനപ്പെട്ട ഭാഷകളൊന്നും തന്നെ സക്രിയമായിട്ടില്ല എന്ന് കാണാം. സാഹിത്യവും സാമൂഹ്യ ബന്ധവും തന്നെയാണ് ഒരു ഭാഷയെ വിദ്യാഭ്യാസത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൊതുവെ ഭാഷ രേഖപ്പെടുത്താനും അതുവഴി ഭാഷയുടെ ലിഖിത രൂപങ്ങളിലൂടെ വിജ്ഞാനത്തിൻ്റെ അനന്ത സാധ്യതകളിലേക്കെത്താനും ഒരാളെ സഹായിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മാതൃഭാഷാ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇത്തരമൊരു വിദ്യാഭ്യാസ രീതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ജനനം മുതൽ 6 വയസ്സുവരെ ഒരു കുട്ടി പെരുമാറുന്ന സമൂഹത്തിൻ്റെ ഭാഷയാണ് ആ കുട്ടിയുടെ മാതൃഭാഷ. മലയാളിയായ ഒരച്ഛനും അമ്മയ്ക്കും പിറക്കുന്ന കുഞ്ഞ് ഉത്തരേന്ത്യയിൽ ഹിന്ദി മേഖലയിലാണ് ജീവിച്ചു പോരുന്നത് എങ്കിലും കുട്ടിയുടെ പ്രധാന ആവാസ സ്ഥലം വീടും വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷയുമാണ്. ആ ഭാഷ മലയാളമാവുകയും കുട്ടി സ്വാഭാവികമായും കേരളത്തിൽ വളരുന്ന കുഞ്ഞ് സംസാരിക്കുന്ന അത്ര ലാഘവത്തിൽ മലയാളം സംസാരിച്ചു വരുന്നതും ശ്രദ്ധിച്ചാലറിയാം. 6 വയസ്സുവരെ കൃത്യമായി സംസാരിച്ചുറച്ച ഭാഷയെ ലേഖനവിദ്യയിലേക്ക് പരിവർത്തിപ്പിക്കുക കൂടിയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ചെയ്യുന്നത്. ഭാഷയിലെ മിനിമൽ പെയറും സബ് മിനിമൽ പെയറും ചേർത്ത് വരച്ചു വരച്ചാണ് അക്ഷരവും അതുവഴി പദവും പദങ്ങളുടെ കൂടിച്ചേരൽ വഴി വാക്യവും രൂപപ്പെടുന്നത്. ഭാഷയിലെ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് ഒരു

വർണ്ണം എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ ഏറ്റവും കുറച്ച് സമയമെടുക്കുന്നത് അഥവാ ഒരു മാത്ര എടുത്ത് ഉച്ചരിക്കുന്നത് ഒരു വർണ്ണം. ഒരു വർണ്ണത്തിന് ഒരു ലിപി ഉണ്ടാവുകയും ആ ലിപി ആ വർണ്ണത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരമുണ്ടാവുകയും ചെയ്യും. ആ എന്ന വർണ്ണം മലയാളത്തിൽ അക്ഷരമാവുന്നത് പോലെ അല്ലല്ലോ തമിഴിലും ദേവനാഗിരിയിലും അക്ഷരമാവുന്നത്. ഒരേ വർണ്ണം വിവിധ ലിപി വ്യവസ്ഥയിലൂടെ വിവിധ അക്ഷരങ്ങളാവുന്നു എന്ന് സാരം. ഈ അക്ഷരവിദ്യയാണ് ഭാഷയുടെ കാതലിലേക്ക് ചെന്നെത്താൻ ഒരാൾ

ആവിഷ്കാരമാണ് സാഹിത്യം. സഹിതമായത് എന്നാണ് സാഹിത്യമെന്ന പദത്തിൻ്റെ അർത്ഥം. വാക്കും അർത്ഥവും സഹിതമായത്. വാഗർധാവിവ സംപൃക്തോ എന്ന് ജഗത് പിതാക്കളായ പർവ്വതീ പരമേശ്വരന്മാരെ കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് കാണാം. അർദ്ധനാരീശ്വരന്മാരായ പർവ്വതീ പരമേശ്വരന്മാർ വാക്കും അർത്ഥവും പോലെ പിരിയാത്തവരാണെന്ന് കാളിദാസ ഭാഷ്യം. വാക്കിന് അഥവാ വാക്ക് സൃഷ്ടിക്കുന്ന പദാവലിക്ക് രൂപമെന്നും ഭാവമെന്നും രണ്ട് തലങ്ങളുണ്ട്. പദാവലിയാണ് സാഹിത്യത്തിൻ്റെ കലാരൂപം. ഈ കലാരൂപത്തെ രൂപഭാവ തലങ്ങളാണ് നിർണയിക്കുന്നത്. ഓരോ പദവും ഓരോ അർത്ഥത്തെയും പദത്തിൻ്റെ അർത്ഥം ഓരോ ഭാവത്തെയുമാണ് സംക്രമിപ്പിക്കുന്നത്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന ഒരു ക്രമം ഭാഷയിലുണ്ട് എന്ന് സാരം. ഏറ്റവും സാന്ദ്രമായ സാഹിത്യരൂപം കവിതയാണ്. കവിതയും നോവലും രണ്ട് വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങളാണ്. കവിത വായിക്കുന്നവർ നോവൽ വായിക്കുന്നവരെ അപേക്ഷിച്ച് കുറവാണ്. അതിൻ്റെ കാരണം പൊതുവേ കവിതയെ അപേക്ഷിച്ച് നോവലിൻ്റെ രൂപം ലളിതമാണ് എന്നതാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലമായി ശുദ്ധഗദ്യത്തിൻ്റെ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടും കവിതയ്ക്ക് പൊതുവേ പാരമ്പര്യനിഷ്ഠമായ ഒരു രൂപമുണ്ട് എന്നാണ് കരുതി പോരുന്നത്. അത് പ്രയാസമേറിയതാണെന്നും വിശ്വസിക്കപ്പെട്ടു പോരുന്നു. എന്നാൽ മികച്ച കവിതകൾ ആ കവിതകളുടെ രൂപത്തെ, അതായത് പദത്തിൻ്റെ അർത്ഥതലത്തെ സ്വമേധയാ ഭേദിച്ചു കളയുന്നുണ്ട്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന രീതി കവിത കൈവെടിയുന്നുണ്ട്. പകരം വാക്ക് സ്വയമേവ ഭാവമായി മാറുന്ന പ്രക്രിയയാണ് കവിത എന്ന് അർത്ഥം. ഇത് പ്രാചീന കവിതയ്ക്ക് മുതൽ ഏറ്റവും പുതിയ കവിതയ്ക്ക് വരെ ബാധകമായ കാര്യമാണ്. ഉദാഹരണത്തിന് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പരിശോധിക്കാവുന്നതാണ്. ഏറെക്കുറെ 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് ജ്ഞാനപ്പാന എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂന്താനം അതിസാന്ദ്രമായി ജീവിതത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് ജ്ഞാനപ്പാനയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ച് ബ്രഹ്മാവുമെനിക്കൊവ്വ എന്നും ചിലർ എന്ന ഒരു പ്രയോഗം ജ്ഞാനപ്പാനയിൽ കാണാം. ഇതിൽ ഒവ്വ എന്ന പദത്തിൻ്റെ അർത്ഥമന്വേഷിച്ചു പോകുന്നത് വ്യർത്ഥമാണ്. ആ പദത്തിൻ്റെ കേവലാർത്ഥമല്ല അവിടെ പ്രധാനമായി വരുന്നത്. അതിനപ്പുറത്ത് ആ വാക്ക് സൃഷ്ടിക്കുന്ന ഭാവം, വായനക്കാരൻ്റെ ഉള്ളിലുണ്ടാക്കുന്ന അനുഭവമാണ് അവിടെ കവിതയായി മാറുന്നത്. കുമാരനാശാൻ വീണപൂവ് തുടങ്ങുമ്പോൾ ഹാ എന്ന ഒരു വ്യാക്ഷേപകം ഉപയോഗിച്ചു കാണാം. ഈ വ്യാക്ഷേപകത്തിന് നിയതമായ ഒരർത്ഥവുമില്ല. എന്നാൽ ആ കാവ്യം മൊത്തത്തിൽ സൃഷ്ടിക്കുന്ന മുഴുവൻ ഭാവവും ഈ ആദ്യാക്ഷരം പേറി നിൽക്കുന്ന കാഴ്ചയാണ് വീണപൂവ് നിവേദിക്കുന്ന ഏറ്റവും മികച്ച കാവ്യാനുഭവം. 1980-കളിൽ മലയാള കവിതയിൽ സംഭവിച്ച പ്രധാന കാവ്യങ്ങളിൽ ചിലതെഴുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകളിലെ പദസംയോഗങ്ങൾ പലപ്പോഴും അവയുടെ കേവലാർത്ഥത്തെ മുറിച്ചുകടക്കുകയും നിസ്സാരമാക്കുകയും അവയുടെ ഭാവാർത്ഥത്തിൽ വായനക്കാരൻ്റെ മനസ്സ് മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവമുണ്ടാകുന്നത് കാണാം. വാക്ക് ഭാവമാവുമ്പോഴാണ് ഒരു രചന അതിൻ്റെ സൗന്ദര്യതലത്തെ അതിൻ്റെ പരമാവധിയിൽ ചെന്ന് സ്പർശിക്കുന്നത്. പദങ്ങൾ കൃത്യമായി ചേരുക എന്നത് ഈ ശില്പ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനവുമാണ്. ഗദ്യമായിരുന്നാലും പദ്യമായിരുന്നാലും ഒരു രചന കവിതയിലേക്കെത്തുക എന്നതാണ് ഭാഷയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അത്ഭുതം. വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന സന്ദർഭമാണ് നിശ്ചിതമായൊരു ഭാവത്തെ സൃഷ്ടിച്ചു നൽകുന്നത്. വളരെ സൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ ഈ ഭാവസന്തുലനം സാധിച്ചെടുക്കും. സാധാരണഗതിയിൽ വലിയ കവികളെയും കാവ്യങ്ങളെയും ഉദാഹരിക്കുന്നതിന് ഇക്കാര്യത്തിൽ യാതൊരു പ്രയാസവുമില്ല. കാളിദാസൻ്റെ മേഘസന്ദേശം പോലെ ഒരു കാവ്യത്തെയോ കുമാരസംഭവം പോലെ ഒരു മഹാകാവ്യത്തെയോ സമീപിക്കാൻ ഇക്കാര്യത്തിൽ മടിക്കേണ്ടതില്ല. എന്നാൽ കേവലം ഒരു സിനിമാപ്പാട്ടിൽ പോലും പദം പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെ ചാരുത ഈ നിലയിൽ ഭാവസംക്രമണത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായി കണ്ടെത്താനാവും. ഉദാഹരണത്തിന് ONV കുറിപ്പ് എഴുതിയ ഒരു പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ. ഇങ്ങനെ ആ പാട്ടിൻ്റെ പല്ലവി തുടങ്ങുന്നു. പിന്നീട് അനുപല്ലവിയിൽ ഒരു പ്രയോഗം അത്ഭുതകരമായി വന്ന് സംഭവിക്കുന്നത് കാണാം. അതിങ്ങനെയാണ്: ഗഗനനീലിമയിൽ നീന്തിടുമുടുവില കിളിയും മാഞ്ഞു വിജനമാം വഴിയമ്പലത്തിൽ പഥികനണയുന്നു.
ഇതിൽ ഗഗനനീലിമ എന്ന പദം സൃഷ്ടിക്കുന്ന ആഴവും മുഴക്കവും ആകാശത്തിൻ്റെ മറ്റേതൊരു പര്യായ പദം അവിടെ ഉപയോഗിച്ചാലും പൂർത്തിയാവുകയില്ല. അതോടൊപ്പം നീന്തുക എന്ന പദം ചേരുമ്പോൾ അസ്തമയാകാശത്തിൽ താവളം തേടി പറന്നു പോകുന്ന ക്ഷീണിച്ച

0: ഒരൊറ്റ പക്ഷിയെയും ആ പക്ഷിയുടെ മനോനിലയെയും കേൾവിക്കാരൻ ചെന്നു തൊടുന്ന അനുഭവമുണ്ടാകുന്നു. കവിത എന്തിലും ഏതിലും സംഭവിക്കാം എന്നർത്ഥം. ഭാഷയുടെ പ്രത്യക്ഷാനുഭവമാണ് സാഹിത്യം. സാഹിത്യത്തിൽ കവിതയാകട്ടെ ഒരനുഭവത്തെ അനുഭൂതിസാന്ദ്രമായ വേദനയാക്കി പരിവർത്തിപ്പിക്കുന്ന കനലാട്ടവുമാണ്. കവിതയായി പരിണമിച്ച ഏതൊരു രചനയിലും ആത്യന്തികമായി സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. തോരാമഴ എന്ന റഫീഖ് അഹമ്മദിൻ്റെ കവിത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഉമ്മു കുൽസു എന്ന കുഞ്ഞിൻ്റെ മരണമാണ് പ്രതിപാദ്യം. കവിയുടെ ഒരനുഭവമാണ് ആ പ്രതിപാദ്യത്തെ സൃഷ്ടിച്ചത്. അനുഭവത്തെ അതേപടി എഴുതിവെച്ചാൽ വിശേഷിച്ച് ഒരു വികാരവും സംക്രമിപ്പിക്കാതെ ആ എഴുത്ത് അസ്തമിച്ചു പോകും. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ച് ഒരു വാക്കും എടുത്തു മാറ്റാനില്ല എന്ന നിലയിൽ കൃത്യതയോടെ പ്രയോഗിച്ച് രചന ഒരു ജൈവരൂപമാവുകയാണ് ചെയ്യുന്നത്. ജൈവരൂപമെന്നാൽ ജീവനുള്ള രൂപം എന്നർത്ഥം. ജീവനുള്ള ഏതൊന്നും ആശയവിനിമയം നടത്താൻ കെൽപ്പുള്ളവയാണ്. അവയുടെ അംഗങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരറ്റം മുറിച്ചു കളഞ്ഞാൽ അവിടം ചോര പൊടിയും. ജൈവരൂപിയായ കവിതയിൽ നിന്ന് ഒരു വാക്കെടുത്തു മാറ്റിയാൽ അവിടെ ചോര പൊടിയുന്ന അനുഭവമുണ്ടാകും. ഭൂമിക്കൊരു ചരമഗീതത്തിൽ കവി ഇഷ്ടവധുവം നിന്ന സൂര്യൻ അണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. പ്രകൃതി നശീകരിക്കപ്പെട്ട ഭൂമിയെ നോക്കിയാണ് ആ പ്രയോഗം. അവിടെ ചീന്തി എന്ന പദത്തിനു പകരം മറ്റേതൊരു പദം ചേർത്താലും ഈ അനുഭവം ഉണ്ടാവുകയില്ല. ചീന്തി എന്നതിനു പകരം കീറി എന്നു മാറ്റിയാൽ അർത്ഥമോ താളമോ മാറുകയില്ല. എന്നാൽ ചീന്തി എന്ന പദം നൽകുന്ന ഫീൽ മറ്റൊരു പദത്തിനും ഉൽപ്പാദിപ്പിക്കാനുമാവുന്നുമില്ല. വാക്കിൽ വാക്ക് സൃഷ്ടിക്കുന്ന ജീവനിൽ കവിത നിലനിൽക്കുന്നു. കവിതയിലേക്ക് എത്തുക എന്നതാണ് വായിക്കുന്ന ഒരാളിൻ്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി. എന്തു വായിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ വായിക്കുന്നു എന്നതാണ് അക്കാര്യത്തിൽ പ്രധാനം. ജീവിതത്തിനെന്ന പോലെ വായനയ്ക്കും നിയതമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആർക്കും അപരത്വം കൽപ്പിക്കാത്ത സ്നേഹം മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരിടമായി ജീവിതത്തെ മാറ്റിയെടുക്കുന്ന ഒരാൾക്ക് നിഷ്പ്രയാസം ഈ രാഷ്ട്രീയത്തിൽ എത്തിച്ചേരാനാവും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ, എന്നുള്ളിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നെഴുതുമ്പോൾ അക്കിത്തം സ്പർശിക്കുന്നത് ഈ രാഷ്ട്രീയമാണ്. മലയാളത്തിലെ മികച്ച ചെറുകഥകൾ, നോവലുകൾ, നിരൂപണങ്ങൾ, യാത്രാവിവരണങ്ങൾ തുടങ്ങിയവയിലെല്ലാം കവിതയുടെ ആഴസ്പർശങ്ങളുണ്ട്. ആധുനിക നിരൂപകരിൽ ഏറ്റവും പ്രമുഖനായ അഷാമേനോൻ മികച്ച ഒരു യാത്രികൻ കൂടിയാണ്. അദ്ദേഹം എഴുതിയ യാത്രാവിവരണങ്ങൾ, വിശേഷിച്ചും ഹെർബേറിയം എന്ന പുസ്തകത്തിലെ രചനകൾ, അവയുടെ ഭാഷയുടെ ചാരുത കൊണ്ടും അനുഭവിപ്പിക്കുന്നതിൻ്റെ തീക്ഷ്ണത കൊണ്ടും കവിതയുടെ ഉന്നത വിധാനങ്ങളിലെത്താൻ വായനയെ സഹായിക്കുന്നത് കാണാം. 1940 ശേഷം നമ്മുടെ കഥാസാഹിത്യത്തിൽ തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും എസ് കെ പൊറ്റേക്കാടും ഉറൂബും ബഷീറുമെല്ലാം അടങ്ങുന്ന ഒരു തലമുറ രൂപപ്പെട്ടു വന്നു. പിന്നീട് എഴുതിയ MT ടി പത്മനാഭനും മാധവിക്കുട്ടിയും മുതൽ ആധുനികരും ആധുനിക അനന്തര കഥാകൃത്തുക്കളും ഉത്തരാധുനികരായ കഥാകൃത്തുക്കളും ഉത്തരാധുനികതയ്ക്ക് ശേഷം എഴുതി വരുന്നവരുമെല്ലാം എഴുതിയ മികച്ച രചനകളെല്ലാം തന്നെ കവിതകൾ തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയും MTയുടെ കർക്കിടകം എന്ന കഥയും കവിത എന്ന അത്ഭുതം തന്നെയാണ് എന്ന് സാരം. മലയാളത്തിൽ വന്ന കവിതകളിലൊന്നായ ഷീജാവക്കത്തിൻ്റെ വാളമീൻ കൽപ്പിക്കുന്നു എന്ന കവിതയ്ക്കൊപ്പം തന്നെയാണ് മികച്ച ഒരു ചെറുകഥയും മികച്ച ഒരു നോവലും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയും സാഹിത്യവും വിദ്യാഭ്യാസത്തെ കൂടുതൽ സർഗാത്മകമാക്കാനുള്ള ഇടങ്ങളാണ്. മനസ്സിലേക്ക് വന്നു വീഴുന്നവയും മനസ്സ് വളർത്തിയെടുക്കുന്നവയും ചേർന്ന് രൂപപ്പെടുന്നതാണ് സാഹിത്യം. ആ സാഹിത്യത്തെയാണ് ഭാഷ എന്ന ടൂൾ ഉപയോഗിച്ച് നാം സൗന്ദര്യത്തെയും അതുവഴി ജീവിതത്തെയും നിർദ്ധാരണം ചെയ്തു പോരുന്നത് എന്ന് സാമാന്യമായി പറയാം.
1: ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. ഇതുവരെ സംസാരിച്ചത് ബിജു നായരങ്ങാടി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനുള്ളിൽ കേൾക്കാം എം അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണ കച്ചേരി, തിരുവനന്തപുരം റിലേ.

ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ആദ്യം നാദതനു മനുഷ്യം എന്നാരംഭിക്കുന്ന ത്യാഗരാജ കൃതി, ചിത്തരഞ്ജനി രാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ഏമി ജേ സീതേ, തോടിരാഗത്തിൽ ത്യാഗരാജകൃതി, മിശ്രചാപ്പ് താളം.

0: ശ്രീ എ ആനന്ദപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: ലീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പളുങ്കു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം മോഹൻ സിതാര.

യേശുദാസും സുജാതയും പാടിയ ഗാനം ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രം പട്ടാളം.

രതിനിർവേദം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയഘോഷൽ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജയചന്ദ്രൻ. അടുത്ത ഗാനം യേശുദാസ് പാടിയത്, ചിത്രം ഇന്നലെ ഇന്ന്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജി ദേവരാജൻ.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. വി അരുന്ധതി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.